സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാം.

ലോക സർവജ്ഞ ശക്തന തവത്സല സർവശേഷിൻ സ്വാമിൻ സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്സല

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ.

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരകദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരകദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 30 ഞായറാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 14 ഉത്രട്ടാദി നക്ഷത്രം. സോക്രട്ടീസ് പറഞ്ഞ ഒരു വാചകം കേട്ടാലോ, ഏറ്റവും കുറഞ്ഞ ആവശ്യങ്ങളുള്ളവനാണ് ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. കാരണം അവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. കയ്യിൽ പുതിയ സാധനങ്ങളും വലിയ ആഡംബരങ്ങളും കൂടുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് എന്ന് നമ്മൾ കരുതാറുണ്ട്. എന്നാൽ ആവശ്യങ്ങൾ കുറയ്ക്കുമ്പോഴാണ് മനസ്സിന് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനും കഴിഞ്ഞാൽ നമ്മളോളം ഭാഗ്യവാന്മാർ വേറെ ആരുമില്ല. ഈ പ്രഭാതത്തിൽ ആ കൊച്ചു സന്തോഷങ്ങളെ തിരികെ പിടിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും ഒരാളെ നല്ലൊരു വ്യക്തിത്വമാക്കുന്നത് സ്വഭാവമാണ്. സ്വഭാവമില്ലാതായാൽ പിന്നെ ആ വ്യക്തിയിൽ

ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇക്കാര്യത്തെപ്പറ്റി ശ്രീ ഏബ്രഹാം ലിങ്കന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. സ്വഭാവം ഒരു വൃക്ഷം പോലെയാണ്, പ്രശസ്തി അതിന്റെ നിഴൽ പോലെയാണ്. നിഴലിനെ നാം എപ്പോഴും ശ്രദ്ധിക്കുന്നു, എന്നാൽ ശരിക്കും നാം ചിന്തിക്കേണ്ടത് വൃക്ഷത്തെക്കുറിച്ചാണ്. മികച്ച സ്വഭാവമുള്ള ഒരു വ്യക്തി എപ്പോഴും സമൂഹത്തിൽ ആദരണീയനാകുന്നത് വേറിട്ട പ്രവർത്തന ശൈലിയിലൂടെയാണ്. നാം പലപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്. അതേപോലെ നമ്മെ വിമർശിക്കുന്നവരും ധാരാളമായി ഈ സമൂഹത്തിലുണ്ട്. പലപ്പോഴും വിമർശനം മറ്റുള്ളവരെ വീഴ്ത്താനുള്ള കെണിയായി പലരും ഉപയോഗിക്കുന്നു. എന്നാൽ സ്വഭാവഗുണമുള്ള വ്യക്തി വിമർശനങ്ങളെ ആയുധമാക്കുന്നത് ഒരാളെ വീഴ്ത്താനോ അയാളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല, മറിച്ച് അവർക്ക് മുന്നോട്ടു പോകാനുള്ള വെളിച്ചമാകാനാണ്. അവരുടെ വാക്കുകളിൽ ശത്രുതയ്ക്ക് പകരം നല്ല മാറ്റം വരണമെന്ന കരുതലാവും നിറയുക. സ്വന്തം ഗുണവിശേഷങ്ങൾ അവനവനായി ബോധപൂർവം സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. നല്ല ഗുണഗണങ്ങളുടെയും നല്ല സ്വഭാവങ്ങളുടെയും ആകത്തുകയാണ് ഉത്തമ വ്യക്തിത്വം. നല്ല പെരുമാറ്റ രീതികൾ, സ്വഭാവ ഗുണങ്ങൾ ബോധപൂർവം സ്വീകരിക്കുകയും അവയെ നല്ല രീതിയിൽ പിന്തുടരാൻ സാധിക്കുകയും ചെയ്താൽ ആർക്കും ഉത്തമ വ്യക്തിത്വത്തിനുടമയാകാം. നമ്മിൽ സ്വതവേയുള്ള നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി വിലയിരുത്തുക. അവയെ കൂടുതൽ പരിപാലിച്ച് മികവ് നൽകുക. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സ്വയം വളരാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കയ്യടിക്കും പ്രശംസയ്ക്കും വേണ്ടി കാത്തുനിന്ന് സമയം കളയാതെ സ്വന്തം ജോലികൾ മികച്ച ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. സ്വന്തമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനം കാഴ്ചവെക്കുക. സ്വന്തം ആദർശങ്ങളെയും വ്യക്തിത്വത്തെയും പണയപ്പെടുത്തി ഒത്തുതീർപ്പുകൾക്ക് പോകാതിരിക്കുക. നമ്മുടെ അന്തസ്സും ആഭിജാത്യവും ചുമതലാബോധവും മുറുകെ പിടിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള പദവിയിൽ സന്തോഷത്തോടെ തുടരുക. ഭീതി, അത്യാഗ്രഹം, അലസത എന്നിവയുടെ വലയിലകപ്പെടാതെ സൂക്ഷിക്കുക. അന്ധമായ അനുകരണങ്ങൾ നടത്താതെ വിലപ്പെട്ട അനുകരണീയ മാതൃകകൾ കണ്ടെത്തി അതിലെ നന്മയും സ്വഭാവവിശേഷതകളും കണ്ടെത്തി പിന്തുടരാൻ ശ്രമിക്കുക. സംഭാഷണത്തിൽ തികഞ്ഞ വിവേചന ബുദ്ധി നിലനിർത്തുക. വരും വരായികകളെ പറ്റി അവഗാഢമായി ചിന്തിക്കാൻ കഴിയണം. നല്ല കഴിവുകളും അഭിരുചികളും നിരന്തരമായി പരിപോഷിപ്പിച്ച് സമ്പൂർണത കൈവരുത്താൻ കഴിയണം. എപ്പോഴും പുതിയ അറിവുകൾ നേടാനും പഠിക്കാനും അതുവഴി കൂടുതൽ മികവ് കൈവരിക്കാനും പ്രയത്നിക്കണം. സത്യമായതും യുക്തിക്ക് നിരക്കുന്നതുമായ കാര്യങ്ങളെ മാത്രം അംഗീകരിക്കാൻ കഴിയുക എന്നത് വലിയൊരു സ്വഭാവവിശേഷമാണ്. നല്ല തത്വങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനും നാം വിശ്വസിക്കുന്ന നല്ല തത്വങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കാനും ബോധപൂർവമായി ശ്രമിക്കണം. സ്വന്തം ആദർശങ്ങൾക്കനുസരിച്ച് മേൽപ്പറഞ്ഞ പ്രകാരം ജീവിക്കുമ്പോൾ ജീവിതം ഒരു നല്ല സന്ദേശമായി മാറുന്നു. ഇതിനുള്ള ഒരു പരിശ്രമം കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായാൽ ഏവർക്കും മികച്ച സ്വഭാവത്തിനുടമകളാവാം. ചെറുപ്പകാലത്ത് നാം കേട്ടു വളരുന്ന കഥകളും അവയിലെ ഗുണപാഠങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കുട്ടികൾ നല്ല സ്വഭാവമുള്ള വ്യക്തികളായി വളർന്നു വരുന്നത് കാണാം. ഉദാഹരണത്തിന്, രാഷ്ട്രപിതാവായ ഗാന്ധിജി ബാല്യകാലത്ത് കേട്ടു വളർന്ന ഹരിശ്ചന്ദ്ര കഥകളിലെ ഗുണപാഠങ്ങളിൽ നിന്നാണ് സത്യം, വധ, ധർമ്മം, ചര എന്നീ രണ്ടു ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായത്. നമുക്കും നല്ല സ്വഭാവ ഗുണങ്ങൾ ആർജിച്ച് നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിനുടമകളാകാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 30-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, രാഷ്ട്രീയ അടിച്ചമർത്തലുകൾ, ദുരന്തങ്ങൾ എന്നിവ കാരണം അപ്രത്യക്ഷരായ, അതായത് കാണാതായ മനുഷ്യരെ സ്മരിക്കുന്നതിനും അവരുടെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 30 കാണാതായവരുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ പ്രതികരിക്കാൻ ഐക്യരാഷ്ട്രസഭ ഈ ദിനം ഉപയോഗിക്കുന്നു. പ്രശസ്ത കന്നഡ സാഹിത്യകാരനും ഗവേഷകനും ജ്ഞാനപീഠ ജേതാവുമായ M.M. കൽബുർഗി തന്റെ ധാൻവാഡിലെ വസതിയിൽ വെച്ച് ദാരുണമായി വധിക്കപ്പെട്ടത് 2015 ഓഗസ്റ്റ് 30 ചിന്താ സ്വാതന്ത്ര്യത്തിനും ആശയപ്രകടന സ്വാതന്ത്ര്യത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ അദ്ദേഹത്തിന്റെ വധം ഇന്ത്യയിലുടനീളം വൻ പ്രതിഷേധങ്ങൾക്കും സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്ന പ്രക്ഷോഭങ്ങൾക്കും വഴിതെളിച്ചു. നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ബഹിരാകാശ പേടകങ്ങളിലൊന്നായ സ്പേസ് ഷട്ടിൽ ഡിസ്കവറി തങ്ങളുടെ ആദ്യത്തെ ബഹിരാകാശ ദൌത്യത്തിനായി കുതിച്ചുയർന്നത് 1984 ഓഗസ്റ്റ് 30 ഹബിൾ ബഹിരാകാശ ടെലസ്കോപ്പ് ഭ്രമണപഥത്തിൽ എത്തിച്ചതുൾപ്പെടെ 39 വിജയകരമായ ദൌത്യങ്ങൾ ഈ പേടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏഷ്യ പസഫിക് മേഖലയിലെ വളർന്നു വരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക സഹകരണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് ബാങ്കോക്ക് കരാർ ഒപ്പുവെച്ചത് 1975 ഓഗസ്റ്റ് 30 വളർന്നു വരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള നികുതി ഇളവുകൾക്കും ഉൽപ്പന്ന കൈമാറ്റത്തിനും ഈ കരാർ വഴി തുറന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നാടിന്റെ വികസനത്തിന് കഠിനാധ്വാനം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുകയും ചെയ്യുന്ന സ്വപ്നജീവികളായ ചെറുകിട സംരംഭകർക്ക് ആദരം. ഇന്ന് ഓഗസ്റ്റ് 30 രാജ്യമൊട്ടാകെ ദേശീയ ചെറുകിട വ്യവസായ ദിനമായി നമ്മൾ ആചരിക്കുന്നു. 2000 ഓഗസ്റ്റ് 30 ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നയത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെയും അവയുടെ വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ ഗ്രാമീണ നഗര മേഖലകളിൽ ഒരുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കൃഷി കഴിഞ്ഞാൽ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. പ്രാദേശിക വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി കുറഞ്ഞ മൂലധനത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഉൽപാദന മേഖലയിലും കയറ്റുമതിയിലും വലിയ പങ്കുവഹിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിനും വലിയ കരുത്തു പകരുന്നു. നവീന ആശയങ്ങളുമായി മുന്നോട്ടു വരുന്ന യുവ സംരംഭകർക്ക് സാങ്കേതിക സഹായങ്ങളും സാമ്പത്തിക പിന്തുണയും നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാരുകൾ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ ഇടം നേടിക്കൊടുക്കുന്നതിനും ഡിജിറ്റലൈസേഷൻ വഴി ഈ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം ദിനാചരണങ്ങൾ വലിയ പ്രചോദനമാവാറുണ്ട്. തങ്ങളുടെ സ്വപ്നങ്ങളും അധ്വാനവും കൊണ്ട് നാടിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന എല്ലാ ചെറുകിട സംരംഭകർക്കും വ്യവസായികൾക്കും ദേശീയ ചെറുകിട വ്യവസായ ദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ, ചായ എടുക്കട്ടെ?
1: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ജില്ലയിലെ കാർഷിക ഗ്രാമീണ മേഖലകളിലെ മറ്റ് പിന്നാക്ക മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണവും സ്വയം തൊഴിൽ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര 2026 പദ്ധതിയുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം September 1 പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസിയുടെ അധ്യക്ഷതയിൽ ചേരും. രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ MPമാർ, MLAമാർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി പാലക്കാട് ജംഗ്ഷന്റെയും പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷന്റെയും ഇടയിലുള്ള കോമൺവെൽത്ത് ഗേറ്റ് September 1 രാത്രി 10 മുതൽ 3 രാവിലെ 6 വരെ അടച്ചിടും. യാത്രക്കാർ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, കൽപ്പാത്തി, വടക്കന്ത്ര റോഡുകൾ മുഖേന പോകേണ്ടതാണെന്ന് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാലക്കാട് ജില്ലയിലെ LP സ്കൂൾ ടീച്ചർ, വയനാട് ജില്ലയിലെ LP സ്കൂൾ ടീച്ചർ എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം September 3, 23, 24, 25 തീയതികളിലായി പാലക്കാട് PSC ജില്ലാ ഓഫീസിൽ നടക്കും. പ്രൊഫൈൽ SMS വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അസൽ പ്രമാണങ്ങൾ, ഇന്റർവ്യൂ മെമ്മോ, തിരിച്ചറിയൽ രേഖ സഹിതം നിശ്ചിത തീയതിയിലും സമയത്തും ഹാജരാകണമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് 179 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് September 2 രാവിലെ 11 അഭിമുഖം നടത്തും. യോഗ്യത B.Pharm അല്ലെങ്കിൽ D.Pharm, കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കരുതണം. മലമ്പുഴ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ 1st ബിരുദ പ്രോഗ്രാമുകളിലെ ഒഴിവുള്ള മെറിറ്റ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാത്തവർക്കും അവസരമുണ്ട്. SC ST, OEC, OBC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ലഭിക്കും. താൽപര്യമുള്ളവർ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാം. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള വിവിധ സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCOM ഫിനാൻസ് വിഭാഗത്തിൽ OBX 1, ST 2, SSQ 1, ലക്ഷദ്വീപ് 1

0: വിവിധ കാറ്റഗറികളിലായി 27 സീറ്റുകളും ഒഴിവുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാപ് ഐ ഡി രജിസ്ട്രേഷനുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 1 രാവിലെ 10 ഹാജരാകണം. ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനായി EPFO പാലക്കാട് ഓഫീസും കഞ്ചിക്കോട് ESIC ബ്രാഞ്ച് ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച നിധി ആപ് കെ 2.0 സുവിധാ സമാഗമം സംഘടിപ്പിച്ചു. കഞ്ചിക്കോട് ആയുർവേദ ഫാർമസിയിൽ നടന്ന ചടങ്ങിൽ ആയുർവേദ ഫാർമസി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കൃഷ്ണവാര്യർ മുഖ്യാതിഥിയായി. ഒറ്റപ്പാലം സബ് കളക്ടറുടെ വാഹനം ഇന്നോവയുടെ പുതിയ ടയറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് അംഗീകൃത ഡീലർമാരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 31 വൈകിട്ട് 3 ലഭ്യമാക്കണം. മാലിന്യമുക്തവും ഹരിതാഭവുമായ ഓണാഘോഷം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാവേലി യാത്ര അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അബ്ദുൾ ലത്തീഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ജനകീയ പങ്കാളിത്തത്തോടെ ഉറപ്പാക്കുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ അറബിക് വകുപ്പിൽ SC ST OEC വിഭാഗത്തിൽ സീറ്റ് ഒഴിവ്. ക്യാബ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ 1 രാവിലെ 11 കോളേജിൽ നേരിട്ടോ പ്രതിനിധി വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്കിൽ റേഷൻ കാർഡിൽ ഇതുവരെ ആധാർ മൊബൈൽ നമ്പറുകൾ രേഖപ്പെടുത്താത്ത ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 5 വിവരങ്ങൾ നൽകണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ അറിയിച്ചു. ജില്ലാ പോലീസ് ഓഫീസ് വളപ്പിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ സെപ്റ്റംബർ 10 രാവിലെ 11 ലേലം ചെയ്യും. നിർദ്ദദ്രവ്യം 300 രൂപ.
1: ഈ ഓണത്തിന് സ്വാതോരുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 കഴിയട്ടെ.
3: 45
4: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 ഒരു 1,00,000 വീതം തുടങ്ങി BMW വരെ ഗിഫ്റ്റ് അടിച്ച 45 കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: രാത്രി കിടക്കാൻ പോകുന്ന സമയമില്ലേ, ചില ആളുകളെ ചില സത്യങ്ങൾ ചെയ്യാറുണ്ട് ഈ ഒരു സമയത്ത്. നാളെ മുതൽ ഞാൻ മാറും, എന്നിട്ട് എണീറ്റ് കഴിയുമ്പോ അല്ലെങ്കിൽ എണീക്കുന്ന ആ ഒരു സമയത്ത് അലാറമൊക്കെ ഓഫ് ചെയ്ത് തിങ്കളാഴ്ച മുതൽ ഉറപ്പായും എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങുന്ന ആളുകളുണ്ട് അല്ലെ. പല ആളുകൾക്കും ഉള്ളൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. ജിമ്മിൽ പോകണം, പഠിക്കണം, ആ പ്രോജക്റ്റ് തീർക്കണം, ഇന്നെങ്കിലും റൂമൊക്കെ ഒന്ന്, വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ചാല്, ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, അത് നമ്മൾ എടുക്കില്ല. ജന്മം ഉണ്ടെങ്കിലും എടുക്കില്ല. മനസ്സ് ഓരോ തവണയും ഒരു സൂപ്പർ ലോയറായി മാറും. ഇപ്പൊ മൂടില്ല, ആദ്യം ഒരു കാപ്പി കുടിക്കാം, അല്ലെങ്കിൽ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബില് രണ്ട് മോട്ടിവേഷണൽ വീഡിയോസ് കൂടെ കണ്ടിട്ട് തുടങ്ങാം. ഇന്ന് വേണ്ട, എന്തായാലും നാളെ തൊട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഓരോരോ എക്സ്ക്യൂസുകള് നമ്മളോട് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഡേയും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ എന്താണോ മടിയനല്ല, അതെപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് എനർജി വേണം. അപ്പോൾ ബ്രെയിൻ പറയും നമ്മളോട്, ഇപ്പം എന്തായാലും കംഫർട്ടായിട്ട് ഇരിക്കുകയല്ലേ, നീ വെറുതെ റിസ്ക് ഒന്നും എടുക്കണ്ട. ഇതാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. പല ആളുകളും കരുതുന്നത് എനിക്കൊരു പുതിയ കാര്യം ചെയ്യാൻ ഒരു മോട്ടിവേഷനും ഇല്ല എന്നാണ്. പക്ഷേ സത്യം എന്നാൽ, മോട്ടിവേഷൻ വരാത്തത് കൊണ്ടല്ല നമ്മൾ തുടങ്ങാത്തത്, നമ്മൾ തുടങ്ങാത്തത് കൊണ്ടാണ് ഈ മോട്ടിവേഷൻ വരാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ തോൽപ്പിക്കണം നമുക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ചെയ്യാനായിട്ടുള്ള എനർജി വേണമെങ്കിൽ, മോട്ടിവേഷൻ വേണമെങ്കിൽ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം എന്നോട് വളരെ ഓണസ്റ്റ് ആയിട്ട് പറയൂ, സത്യസന്ധമായിട്ട് പറയൂ. ഇപ്പൊ മൂടില്ല, നാളെ ചെയ്യാം, അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാം, ആദ്യം ഞാനൊരു പ്ലാൻ സെറ്റ് ചെയ്യട്ടെ. ഈ ഡയലോഗ് ലൈഫിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ടോ? ഉണ്ടാവില്ല. നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുണ്ട് അല്ലെ, ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഇന്നൊരു മൂടില്ല. പക്ഷേ ഒരു മിനിറ്റ്, ശരിക്കും അത് മടിയാണോ? അതല്ലേ അല്ല, മടി എന്ന് പറഞ്ഞൊരു സംഗതിയല്ല, അതിനെയാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഈ തടയുന്നത് ചെയ്യാനുള്ള ജോലിയല്ല. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിൽ തീർക്കും. പക്ഷെ തുടങ്ങാനാണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രശ്നം. അതിന് തൊട്ട് മുന്നേയുള്ള അല്ലെങ്കിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള ചെറിയ ബുദ്ധിമുട്ട്, മനസ്സിന്റെ ഒരു വലി അല്ലെ, ഇപ്പൊ വേണ്ട എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം, അതാണ് റെസിസ്റ്റൻസ്. അതാണ് നമ്മുടെ ലൈഫിലെ യഥാർത്ഥത്തിലുള്ള വില്ല. പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കണം. പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പല ആളുകൾക്കും എന്താണെന്നോ, പല കുട്ടികളും പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പുസ്തകം തുറക്കണല്ലോ, ഈ തുറക്കാൻ നമുക്കൊരു മടിയാണ്. അതേസമയം നമ്മൾ തുറന്ന് ഒന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. പക്ഷേ ഇത് തുറക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനായിട്ട് മടിയാണ്. റൂം ക്ലീൻ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. ക്ലീൻ ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ല, പക്ഷേ എഴുന്നേറ്റ് തുടങ്ങണ്ടേ? ആദ്യത്തെ 5 സെക്കൻഡ് അതാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ തോൽപ്പിക്കണം. അതിനൊരു സൂത്രമുണ്ട്, ഡോണ്ട് തിങ്ക് ഷ്രിങ്ക് എന്നുള്ളതാണ്. വലിയ ടാസ്ക് ചെറുതാക്കണം. 1 മണിക്കൂർ പഠിക്കണം എന്നതിന് പകരം 2 മിനിറ്റ് പുസ്തകം തുറക്കാം എന്ന് വിചാരിച്ച് ആ ഒരു തോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വലിയ വലിയ പണികൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കാതെ ആ പണികളെ ചെറിയ ചെറിയ ഡിവൈഡ് ചെയ്ത് കുറച്ച് കുറച്ച് കുറച്ചാക്കി മാറ്റിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്, ആക്ഷൻ ക്രിയേറ്റ്സ് മോട്ടിവേഷൻ മോർ ഓഫൻ ദാൻ മോട്ടിവേഷൻ ക്രിയേറ്റ്സ് ആക്ഷൻ. അതായത് ആദ്യം ആക്ഷൻ, പിന്നെയാണ് നമ്മൾ ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കാത്തിരിക്കുന്ന പക്ഷേ മറിച്ചാണ്, മൂഡില്ലേ എന്ന് ചെയ്യാൻ അല്ലേ. മൂഡുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, മൂഡ് വന്നാൽ ചെയ്യാം. പക്ഷേ മൂഡ് വന്ന് ബെല്ലടിക്കില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പിന്നീട് ആ ഒരു മൂഡ് സെറ്റാകും, അത് പതുക്കെയാണെങ്കിലും എത്തുന്നത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കുഞ്ഞു കഥ കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ എഴുത്തോലയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോവാണ്. ഒരു എഴുത്തുകാരനോട് ഒരിക്കലും ഒരാൾ ചോദിച്ച കാര്യമാണ്, എഴുതാൻ എല്ലാ ദിവസവും ഇൻസ്പിറേഷൻ കിട്ടുമോ, എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റുമോ, ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇൻസ്പിറേഷൻ വരുമ്പോൾ ഞാൻ എഴുതാറില്ല, ഞാൻ എഴുതാനിരിക്കുമ്പോഴാണ് ഇൻസ്പിറേഷൻ എന്നെ തേടി വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ രാവിലെ നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ നടക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാണ്, അല്ലെ? സത്യമല്ലേ? അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ ഒരിക്കൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇപ്പൊ ചില ആളുകള് കുളിക്കാൻ പോലും ചില ദിവസങ്ങളിൽ മടിയുണ്ടാവും. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും അയ്യോ എന്തിനാ കുളിച്ചത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് ലൈഫിലെ എല്ലാ നല്ല കാര്യങ്ങളും. ജോലി ചെയ്യുന്നതല്ല ബുദ്ധിമുട്ട്, തുടങ്ങുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് എന്നത് മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം. മൂടൊക്കെ തനിയെ വന്നോളും. മൂട് വന്നിട്ട് നമ്മൾ തുടങ്ങുന്നതല്ല, നമ്മൾ തുടങ്ങിയിട്ടാണ് പിന്നീട് മൂട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തുടക്കം മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് പോവാണ്. ഏകദേശം ഇന്നത്തെ സമയമായിട്ടുണ്ട്, എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4.

0: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാം മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം
2: നേടൂ.
3: പത്രങ്ങളില് ആക്ഷേപ ഹാസ്യം എന്നൊരു ഒരു പേജ് തന്നെ ഉണ്ടാവും. പല കോളങ്ങളൊക്കെ അതിനു വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആക്ഷേപഹാസ്യ രൂപത്തിൽ പല കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. കാലം മാറിയപ്പോ ഈ ഒരു ആക്ഷേപഹാസ്യം ആ ഒരു പേരങ്ങ് മാറി ട്രോള് എന്നായി. ട്രോളിക്കൊല്ലുക എന്നൊക്കെ നമ്മളിപ്പോ പറയാറുണ്ട്. ഇങ്ങനെ ട്രോളി ഇല്ലാതാക്കുക, ട്രോളി ഒരു പരുവത്തിലാക്കുക, ഒരു ഫേമസ് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ പാലക്കാട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഈ ട്രോളെന്ന പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് ഒക്കെ നമ്മുടെ ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പാലക്കാട് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള പാലക്കാടൻ സ്ലാങ്ങിനെ ഒക്കെ ഇത്രയധികം പോപ്പുലർ ആക്കുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഗസ്റ്റ് റൂമിൽ. വെൽക്കം ടു ഗസ്റ്റ് റൂം, ദിസ് ഇസ് ആർ ജെ സുനിൽ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു കില്ലാടി ഗ്രാമവാസി. ആ ഒരു പേര് തന്നെ ഒരു ഡിഫറെന്റ് നെയിമാണ്. ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പേര് കണ്ടുകഴിഞ്ഞാൽ ഇതെന്ത് പേര് എന്ന് പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്തിരിക്കും. ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി, നമ്മൾ ഫോളോ ചെയ്തിരിക്കും. അത്രയും സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് വലിയ വലിയ സാങ്കേതിക വിദ്യകളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. അവരുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ച് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അവരെപ്പോഴും റിലീസ് ചെയ്യാറുള്ളത്. കില്ലാടി ഗ്രാമവാസീസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരാണ് ഇന്ന് എന്റെ മുമ്പിൽ ഗസ്റ്റ് റൂമിൽ ഇരിക്കുന്നത്. 3 പേരാണുള്ളത്, മനു, മജീഷ്, ശരത്. 3 പേരാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. കില്ലാടി ഗ്രാമവാസീസ് എന്ന ആ ഒരു പേര് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പേജ് ഫോളോ ചെയ്തിരിക്കും. അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ് നമുക്ക് തരുന്ന, വളരെ നാച്ചുറൽ ആയിട്ട് തരുന്ന ഒരു പാലക്കാട്ടുകാരെങ്ങനെയാണോ അതേ രീതിയാണ് നമുക്ക് ആ ഒരു വീഡിയോയിലൊക്കെ കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ആ 3 പേരെ സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. മനു, മജീഷ്, ശരത്, സ്വാഗതം. പേര് വിളിക്കുന്നതിനേക്കാളും ഗ്രാമവാസി എന്ന് വിളിക്കുന്നതായിരിക്കും അല്ലെ ഇഷ്ടം?
4: ഇഷ്ടം.
3: ശരിക്കും ഗ്രാമവാസിയാണോ? ഗ്രാമവാസിയാണ്. പൊതുവെ നമ്മൾ പഴയ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ ഗ്രാമവാസി എന്ന് പറയുമ്പോ എന്തോ ഒരു ലോക്കൽ സെറ്റപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ കളിയാക്കിക്കൊണ്ടാണല്ലോ പറയാ. പിന്നെന്താണ് ഈ ഒരു ഗ്രാമവാസി എന്ന പേര്?
4: ചൂസിയങ്കാരനം. അതെന്താ സംഭവിച്ചു, ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങളുടെ നാട് വന്നിട്ട് ഏകദേശം കുറച്ചുള്ളിൽ, ടൗണിന് കുറച്ചുള്ളിൽ പോയിട്ടാണ് നമ്മുടെ വീട് വന്നത്. പക്ഷെ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് ടൗൺ ആണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമം ഒന്ന് അറിയിക്കുക എന്നൊരു മെയിൻ കോൺസെപ്റ്റ് ആണ് ഞങ്ങളുടെ ഉള്ളത്. ഏകദേശം ഞങ്ങളുടെ വീഡിയോയിലൂടെ ഞങ്ങളുടെ നാട് കാണിക്കുക, ഞങ്ങളുടെ നാട്ടുകാരെ കാണിക്കുക, ഞങ്ങളാ നാട്ടിൽ ഉണ്ട് എന്ന് കുറച്ചുകൂടി പേര് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ പേര് വന്നത്. ഇപ്പൊ ഗ്രാമവാസി എന്നൊരു പേര് നമ്മൾ അതിൽ നിന്ന് എടുത്തത്. പിന്നെ കില്ലാടി എന്നൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാർക്കിടയിൽ നമ്മളൊരു കില്ലാടി ആയിരിക്കാം എന്തുകൊണ്ട്. ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, നമ്മള് വ്യത്യസ്തമായിട്ട് ഇപ്പൊ അവരെ വിളിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഫേമസ് ആയി, ഇപ്പൊ ആൾക്കാർ കില്ലാടി പോകണു, ഇല്ലെങ്കിൽ കില്ലാടികൾ പോകണു പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ ഒരു ഇത്. അതിന് വേണ്ടിട്ടൊക്കെ നമ്മളെ ഒരു പേര് തന്നെ ചൂസ് ചെയ്യാൻ കാരണം.
3: ഓക്കെ ഓക്കെ. എപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പേജിന്റെ തുടക്കം?
5: തുടക്കം കൊറോണ ടൈമിൽ ഞങ്ങൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടായിരുന്നു ഫുഡിന്റെ ഒക്കെ. ഞങ്ങള് കൊറോ പേര് ആലോചിച്ചു. പെട്ടെന്ന് ഞങ്ങള് ഗ്രാമമാണല്ലോ, ഗ്രാമവാസി ആയിക്കൂടാ, എന്തുകൊണ്ടാണ് ആയിക്കൂടാ, അവിടെ നിന്നാണ് തുടങ്ങിയത്. ചെറിയ ചെറിയ വീഡിയോ തുടങ്ങി, പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ റീച്ചായി
3: റീച്ച്.
5: പ്രഭു വീഡിയോ അതായിരുന്നു ഞങ്ങളുടെ കഴുത്തിൽ.
3: ഏയ് പ്രഭു, ആ ഒരു ഹിന്ദി ഡയലോഗ് അല്ലേ.
6: അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി,
3: ഇവിടെ എവിടെയൊക്കെ നിൽക്കുന്നു, എങ്ങനെ ഈ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു?
6: അത് മണിവട്ടനാണ്
4: ഐഡിയ. നമ്മൾക്ക് എന്തെങ്കിലും

0: ആ 300 വീഡിയോയ്ക്ക് ശേഷം ഒരു 350-ാമത്തെ വീഡിയോ അല്ലെങ്കിൽ 330-ാമത്തെ വീഡിയോ നമ്മൾ റീച്ച് ആയത്, ആ ഒരു കണ്ടന്റ് വന്നപ്പോൾ. അതിനുശേഷം പിന്നെ നമുക്ക് ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനത്തെ കണ്ടന്റ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടി ഇതായിരിക്കും. അത് ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഇങ്ങനെ നീക്കി നീക്കി, ഫസ്റ്റ് ഒക്കെ കോപ്പി ചെയ്യുന്നു, ഹിന്ദിക്കാരുടെ കോപ്പി ചെയ്യുന്നു, വീഡിയോ കോപ്പി ചെയ്യുന്നു ഫസ്റ്റ് ഒക്കെ. അത് അവർ കോപ്പി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, അയ്യോ ഇത് അത്ര വർക്ക്ഔട്ട് ആവില്ല. പിന്നെ ഹേ പ്രഭു എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് രാവിലെ ഇതുപോലെ ഞാൻ എനിക്ക് ഉറങ്ങിയിട്ട് സമയത്തായിരുന്നു ഈ ഡയലോഗ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നൊരു ഇതിൽ ഞങ്ങൾ ഡയലോഗ് പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, ഒരു 30 സെക്കൻഡ് വീഡിയോ ആയിരുന്നു. അത് ഒരു ദിവസം പോസ്റ്റ് ചെയ്തു നോക്കുമ്പോ വലിയ വ്യൂസ് ഒന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു 50,000 വ്യൂസ് എത്തി. ഇനി പിറ്റേ ദിവസം ആയപ്പോൾ ഏകദേശം അതൊരു 5 ലക്ഷം വ്യൂസ് ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കേറുന്നുള്ളത്. പിന്നെ ഏകദേശം ഒരു 3-4 ദിവസങ്ങളിൽ ഒരു 3 മില്യൺ കടന്നു. ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീഡിയോ ആൾക്കാർ അറിയാൻ തുടങ്ങി, നമ്മുടെ ചുറ്റുവട്ടത്തിലും ആൾക്കാർ അറിയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇനിയും നമ്മൾ ചെയ്ത വർക്കൗട്ട് ചെയ്ത് ഇനി എത്തും, കേരളം എല്ലാവരും എത്തുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അല്ലെ, അപ്പൊ നമ്മളൊരു ഐഡിയ വന്നു. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി വീഡിയോ ഞങ്ങളുടെ പേജിൽ
1: ഡെയിലി
0: വീഡിയോ. നമ്മളത് മുടക്കില്ല, എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷൂട്ടൊക്കെ രാവിലെയാണ്, രാവിലെ നേരത്തെയാണ്. അതെ, അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമം ഭയങ്കര സൈലന്റ് ആയിരിക്കും. അത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങനെ പോക്കൊരു വണ്ടി അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോട്ടിൽ തന്നെ ഷൂട്ട്
1: ചെയ്യാം,
0: ആ ഒരു സ്ഥലം ഗ്രാമീണ ഭംഗിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ നേരത്തെ എണീക്കും, ഒരു 6 മണിക്കൊക്കെ എണീറ്റ് ഒരു പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യും, ഒരു 8 മണി വരെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ എടുത്തത് വൈകിട്ട് അപ്ലോഡ് ചെയ്യും, നമുക്ക് ടൈം ഉണ്ട്, ഒരു 6 ടൈം ഉണ്ട്. അപ്പൊ നമ്മൾ
1: അപ്ലോഡ് ചെയ്യും, നമ്മുടെ ടാർഗറ്റ് ആണ് അല്ലേ.
0: എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അന്ന് വീഡിയോ എടുത്തിടണം മൈൻഡ്.
1: ഓക്കെ, ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആരാ റെഡി ആക്കുന്നത്?
0: സ്ക്രിപ്റ്റ് ഇല്ല,
2: സ്ക്രിപ്റ്റ് ഇല്ലേ, ചെയ്യുന്നതാണ്.
0: നമ്മള് അവിടെ എത്തും, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം.
1: അല്ല, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും,
0: ഒരു കോൺസെപ്റ്റ് നമുക്കൊരു മനസ്സിലുണ്ടാവും, എടാ ഇന്ന് ഇത് ചെയ്താൽ മതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മുടെ ലൊക്കേഷൻ എത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവം എന്നൊരു കണ്ടന്റ് പറയും. അപ്പൊ ഇവര് ഡയലോഗ് ഇങ്ങനെ കൊണ്ടുവരും, ഇതാണ് ഡയലോഗ് എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി
1: ഡെവലപ്പ്
0: ഡെവലപ്പ് ചെയ്തിട്ട് വീട്ടിൽ ഔട്ട് ചെയ്യും.
1: അല്ലാതെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പ്ലാനിങ്
0: ഇല്ല, ഡെയിലി ഷൂട്ട് ആയിരുന്ന സ്ക്രിപ്റ്റ് ഇല്ല, നമുക്ക് മൈൻഡിൽ വരുന്നതാണ് ഡയലോഗ് ആണെങ്കിൽ എന്താണെങ്കിൽ മൈൻഡിൽ വരുന്നതാണ്. അതെ,
3: ഇപ്പൊ 300-350 വീഡിയോ, ഒരു വീഡിയോ ഒരു സ്ക്രിപ്റ്റ് അല്ല,
1: സ്ക്രിപ്റ്റ് അല്ല,
3: സ്പോട്ടിലെ ഡയലോഗ് എല്ലാം ഒരു ചെറിയൊരു വിഷയം പറയും, അത് നമ്മള് സ്പോട്ടിൽ ഡയലോഗ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എല്ലാം പറയും.
1: ഓക്കെ, ഈ ഒരു പാലക്കാടൻ സ്ലാങ്ങിൽ തന്നെ പറയാനുള്ള കാരണം,
0: പാലക്കാടൻ സ്ലാങ് തന്നെ പറയാന്ന് വെച്ചാൽ നമ്മളെ പാലക്കാടാണ്, നമ്മൾ ഈ നാട്ടിലാണെന്ന് അറിയാം. പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുമ്പോൾ ആ കില്ലാടികൾ എന്നൊരു ആൾക്കാർക്ക് തോന്നണം, നമ്മുടെ കില്ലാടികൾ ഉണ്ടല്ലോ, ഇനി അവിടെ പോയ കില്ലാടികൾ ഉണ്ടല്ലോ എന്ന് ഇത് വരണം. അതായിരുന്നു മെയിൻ നമ്മുടെ ഇത്. പാലക്കാട് നമ്മുടെ ഗ്രാമത്തിലെ നമ്മൾ ഈ പാലക്കാട് നാട് മെയിനായിട്ട് കൊണ്ടുവരാം. കുറെ ആൾക്കാർക്ക് പറഞ്ഞ പാലക്കാട് അധികം ഡെവലപ്പ് ആയിട്ടില്ല, ഭാഷ കൊണ്ടാണെങ്കിൽ ഭാഷ കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെന്ത് ചോദിച്ചാൽ നമ്മുടെ ഭാഷ മെയിനായിട്ട് നമുക്ക് കൊണ്ടുവരണം. അത് നമ്മൾ എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ആ ഭാഷയിലാണ് നമുക്ക് ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ അന്യജില്ലൊക്കെ ആണെങ്കിലും നമുക്ക് മെസ്സേജ് ഇടാം, നിങ്ങളുടെ സ്ലാങ് സൂപ്പറാണ്,
1: സൂപ്പറാണ്
0: അത് പറയുന്നത്, നിങ്ങളുടെ സ്ലാങ് സൂപ്പറാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് പുറത്തു പോയി സംസാരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് വരുന്നില്ല.
4: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഗ്രാമവാസീസ്. ഇനിയൊരു ബ്രേക്ക്.

0: உங்க வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ஒரு ஸ்மார்ட் டிவி வாங்கியப்போ இത്ര சந்தோஷம்.
2: ஒரு ஸ்மார்ட் டிவி மாத்திரல்லோ, மைஜியில் இருந்து ஷாப் ചെയ്യുമ്പോൾ காரும் ஸ்கூட்டரும் முதல் BMW வரை கிட்டன் சான்ஸ் ഉണ്ടെന്ന് അറിഞ്ഞா എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാകാൻ കേരളത്തിലെ സ്വന്തം മൈജി.
4: ഗുസ്ട്രോ ഇതോ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
5: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ടീം ഗ്രാമവാസീസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്.
6: ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതൊക്കെ ആരാണ്? ഇത് ആ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യണല്ലോ, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന സമയത്ത്. അപ്പൊ ആരാണ് ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യേണ്ടതൊക്കെ ആരാണ്?
7: അത് ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങൾ മൂന്നുപേരും മാറി മാറി മാറി ചെയ്തോണ്ടിരിക്കും. ഇപ്പോ രണ്ടുപേരും അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരാൾ ഷൂട്ട് ചെയ്യും, രണ്ട് പിന്നെ അടുത്തുള്ള കൊടുക്കും. അങ്ങനെ
6: ഓക്കെ ഓക്കെ. വീണ്ടും വീണ്ടും റീടേക്ക് ഒക്കെ എടുക്കാറ് ആവാറുണ്ട് അങ്ങനെ? ഓക്കെ. ഒരു ഒരു റീല് ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം എത്ര സമയമെടുക്കും?
8: ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു 7 മണിക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു അവിടെ എത്തി സ്ക്രിപ്റ്റ് ഒക്കെ വന്ന് ഡയലോഗ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 7.5 കാലാവും.
6: എത്ര സമയം കൊണ്ട് ആവും? സെറ്റ്
8: ആവും. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ ഈ ഡയലോഗ് വേണ്ട എന്നിട്ട് അത് മാറ്റാൻ എന്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ 7.5 കാലാവും. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 1.5 മണിക്കൂർ എന്തായാലും പിടിക്കും.
6: 1.5 മണിക്കൂർ. ഓക്കെ.
8: മണിക്കൂർ പിടിക്കും.
6: വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതോ ജോലി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്?
9: ഞാൻ എഡിറ്റർ ആണ്. നമ്മുടെ പാലക്കാട് സ്റ്റഡി അബ്രോഡ്.
6: ഓക്കെ ഓക്കെ.
10: ഞാൻ ഇവിടെ ഏട്ടനെ ഷോപ്പിക്കുന്നുണ്ട്.
6: ഓക്കെ ഓക്കെ. മനു,
8: ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ പിടിപ്പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്റർലോക്കിന് വർക്കിനൊക്കെ പോകുന്നുണ്ട്.
6: ഓക്കെ ഓക്കെ. ഒപ്പം തന്നെ ഈ ഒരു കാര്യം
8: ചെയ്യുന്നുണ്ട്. നമുക്ക് റീൽ എന്നത് ഒരു വരുമാന മാർഗം ആയിട്ടില്ല. ഇപ്പോഴാണ് പ്രൊമോഷനൊക്കെ വരാൻ തുടങ്ങിയത്, പക്ഷെ ഒരു വരുമാന മാർഗം ആയിട്ടില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ കുടുംബം നോക്കണം, വലിയ പിള്ളേർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിന് ചിലവൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പണിക്ക് പോവാണ്.
6: ഓക്കെ ഓക്കെ. ഈ ഒരു റീലിനായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിരുന്നോ നിങ്ങളുടെ കയ്യിൽ? അത് ജസ്റ്റ് നിങ്ങളുടെ ആ സമയം മാത്രമാണോ?
8: അല്ല അല്ല അല്ല, സമയമല്ല, സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് വന്നു. ഫസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു മോട്ടോറോള ഫോണിലായിരുന്നു.
6: മോട്ടോറോള
8: ഫോണിലായിരുന്നു. അതിൽ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റിയേ ഇല്ല. പിന്നെ നമുക്ക് എങ്ങനെയും ഒരു ഫോൺ വാങ്ങണം, നല്ലൊരു ഫോണുമായിട്ട് അതിൽ വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് ആയിരുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് പിള്ളേർക്കൊന്നും അങ്ങനെ വലിയ ഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഒരു ലോൺ എടുത്തു,
6: ഒരു ലോൺ എടുത്തു, ഫോൺ
8: വാങ്ങിക്കുക, ഒരു പേഴ്സണൽ ലോൺ എടുത്തു. ലോണെടുത്ത് നമുക്ക് അന്നും നമ്മളാരും പണിക്കൊന്നും പോയിട്ടില്ല. അന്ന് എല്ലാവരും
6: ചെറിയ പിള്ളേരാ,
8: ചെറിയ പിള്ളേർ വീട്ടിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയും. പക്ഷെ ആ ലോൺ അടയ്ക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലോൺ എടുത്ത് അന്ന് S20 മേടിച്ചു, ഫോൺ
6: S20
8: മേടിച്ച് അതിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ആൾക്കാർക്ക് കുഴപ്പമില്ല, ക്വാളിറ്റി കുഴപ്പമില്ല എന്നൊക്കെ ചില ആൾക്കാർ കമന്റ് ചെയ്യാനും വീട്ടിലേക്ക് വന്ന് പറയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ നമ്മൾ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി പണിക്കുവാൻ തുടങ്ങിയതാണ്. കണ്ടിന്യൂസ് ആയി പിന്നെ ലോൺ ആയിരിക്കും വീട്ടിലെ അവസ്ഥയെ അങ്ങനെ പിന്നെ അങ്ങനെ പോയി. അതിനുശേഷം ഇപ്പോ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ കുറച്ച് രീതിയിൽ നമുക്ക് വരുമാനമൊക്കെ വരാൻ തുടങ്ങി. നമ്മളിപ്പോ ഫോൺ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഫോണായി, പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ല ഐഫോൺ അല്ലെങ്കിൽ S20 Ultra അങ്ങനെ കുറെ ഫോണുകളൊക്കെ നമുക്ക് വലിയ വലിയ ഡെവലപ്പ് ചെയ്തെടുക്കണം. മാറുന്നത്
6: ആ ലോൺ അടച്ച് കഴിഞ്ഞു.
8: ആ ലോൺ അടച്ച്
6: കഴിഞ്ഞു
8: ഓഡിയൻസിന് സപ്പോർട്ട് കൊണ്ട് ലോൺ അടച്ച് കഴിഞ്ഞു.
6: ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഈ മുത്തശ്ശി കഥാപാത്രം എൻട്രർ ആവുന്നത് എപ്പോഴാണ്?
8: ആ മുത്തശ്ശി കഥാപാത്രം എൻട്രർ ആവുന്നത്
6: പാവത്തിന് പണിയെടുപ്പിക്കുക ഈ പ്രായത്തിൽ നിങ്ങൾ എല്ലാരും കൂടെ.
8: പണിയെടുപ്പിക്കില്ല, ആദ്യം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ചെയ്യുന്നത് ഒരു കോമാളി തരമാണെന്ന് എല്ലാവരും പറഞ്ഞു.
6: നാട്ടുകാർ സ്വാഭാവികം പറയും,
8: നാട്ടുകാരെ ഒഴികെ എന്റെ കൂടെ പിള്ളേരെ
6: എല്ലാരും പറഞ്ഞു.
8: ഞങ്ങൾക്ക് ഈ ഒരു 3 പേരല്ലാതെ ഒരു 5-6 പേര് കൂടി ഉണ്ട്, അനിയന്മാര് അങ്ങനെ കുറച്ച് ടീമുണ്ട്. അവര് മാത്രം നമ്മൾ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് പറയും. പക്ഷെ കുറച്ച് പിള്ളേർ എന്നിട്ടും പറഞ്ഞു അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളെ ട്രോളിക്കൊണ്ടിരുന്നു, നമ്മളെ ഇവിടെ ട്രോളുമ്പോൾ നമ്മൾ ട്രോളാൻ കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ വേണ്ട, കൂടെ തന്നെ അങ്ങനെ. അപ്പൊ അവർ ട്രോളിക്കൊണ്ടിരുന്നു. അപ്പൊ വീട്ടിലൊക്കെ എല്ലാം കാണാൻ തുടങ്ങിയപ്പോ കുറച്ചു പേർക്ക് ഒന്ന് പറഞ്ഞു, ആ മക്കള് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്റർടൈൻമെന്റ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു കണ്ടന്റ് വന്നിട്ട് ഒരു മുത്തശ്ശിനെ കൊണ്ടുവരാനുള്ള ഒരു മൈൻഡ് വന്നു.
6: മൈൻഡ്
8: അതെ അതെ, മുത്തശ്ശിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, മുത്തശ്ശി അറിയട്ടെ, നാട്ടുകാർ
6: അറിയട്ടെ, ഫേമസ് ആവട്ടെ,
8: ഫേമസ് ആവട്ടെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിന് ഒരു വീഡിയോ കൊണ്ടുവന്നു. അന്ന് ഒരു കർക്കിടകവ് സമയമായിരുന്നു. ആ സമയത്തൊരു മുത്തശ്ശിന്റെ ഒരു നമ്മൾ പണ്ടത്തെ ഈ ബലിയിടുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, മരിച്ചു പോയവരെ
6: ഇപ്പോഴുണ്ട്,
8: ഇപ്പോഴുണ്ട്. ആ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് എന്ത് വെച്ച് ഞാൻ ആ ഒരു വീഡിയോയിൽ കാക്കയായിട്ട് അഭിനയിച്ചു. മുത്തശ്ശി എന്ത് വെച്ച് ചൂലുകൊണ്ട് ഇങ്ങനെ എറിയണത് കാക്കനെ, അന്നൊരു ദിവസം മാത്രം കാക്കനെ വിളിക്കുന്നതും ബാക്കിയുള്ള ദിവസങ്ങൾ കാക്ക വീട്ടിൽ വന്ന് എറിഞ്ഞു ഓടിക്കുന്നത്, ആ ഒരു ഷൂട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിൽ വലിയ പോപ്പുലർ ആയില്ല, പക്ഷെ ഫേസ്ബുക്ക് പേജിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജിൽ നല്ല വ്യൂസ് ആയി, 5 ലക്ഷം വ്യൂസ് ആയി. അങ്ങനെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വലിയ വലിയ ആൾക്കാരാണല്ലോ, അമ്മാവന്മാര് അല്ലെങ്കിൽ നമ്മുടെ, അങ്ങനെ അവരൊക്കെ അറിഞ്ഞിട്ട് എന്റെ അടുത്ത് ആരാണ് എന്താണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ മുത്തിയമ്മേനാണ്, അച്ഛമ്മേനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചുപേരൊക്കെ അതിനുശേഷം മുത്തിയമ്മ ഒരു പരിപാടിക്ക് പോയി, നമ്മുടെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു പരിപാടിക്ക് പോയി, ഒരു പറഞ്ഞോണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പാലക്കാട് പറഞ്ഞു. അപ്പൊ അവിടെ പോയ സമയത്ത് ഈ അമ്മായിമാരും മാമന്മാരൊക്കെ വന്നിട്ട് മുത്തിയമ്മേന്റെ അടുത്ത് പറഞ്ഞു, വീഡിയോസ് ഒക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ മുത്തിയമ്മക്ക് തോന്നി ആ എന്നെയും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നി. ആദ്യമൊക്കെ ഒരു ചമ്മൽ വന്നു മുത്തിയമ്മക്ക്, അയ്യോ ഇവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ടല്ലോ എന്നിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി, പക്ഷേ മുത്തി കുഴപ്പമില്ല, നമ്മളെന്തേശം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർ അറിയും, തിരിച്ചറിയും, നമ്മളെ സ്നേഹം കൊണ്ടാണ് ഇത് കാണാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ മുത്തിയെ കൺവിൻസ് ചെയ്തു. അങ്ങനെയൊക്കെ പിന്നെ ഓരോരോ വീഡിയോയിലെ മുത്തിയമ്മ കൊണ്ടുവരാൻ തുടങ്ങി, നമ്മള് ഓരോരോ വീഡിയോ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഏകദേശം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ പിന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ കണ്ടതിൽ തന്നെ മുത്തശ്ശി എവിടെ, മുത്തശ്ശി എവിടെ എന്നൊക്കെ കമന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്തെങ്കിലും മുത്തശ്ശി എപ്പോഴും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇതാവില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് മുത്തശ്ശിനെ കൊണ്ടുവന്നു. അങ്ങനെ മുത്തശ്ശിക്ക് പിന്നെ ഇഷ്ടമായി, പിന്നെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ തുടങ്ങി, ഫോട്ടോ എടുക്കാൻ തുടങ്ങി, ഭയങ്കര ഇത് പ്രശംസിക്കാൻ തുടങ്ങി. മക്കള് നേരത്തെ വന്ന് നമ്മുടെ ബന്ധത്തിൽ തന്നെ കുറച്ചുപേരൊക്കെ പിരിഞ്ഞവരുണ്ട്, അവരൊക്കെ മുത്തശ്ശി വിളിക്കാൻ തുടങ്ങി. വലിയ രീതിയിൽ സന്തോഷമായി,
6: വീഡിയോ വേണ്ട അവർക്ക് തിരിച്ചു
8: തിരിച്ചു വന്നു. അതായിരുന്നു വേണ്ട, നമ്മള് വളരുമ്പോ ആൾക്കാർ വരുമല്ലോ, ശത്രുക്കൾ പോലും വരുമല്ലോ, അങ്ങനെ സംഭവമായിരുന്നു. അതിനുശേഷം മുത്തശ്ശി പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചോദിക്കാൻ തുടങ്ങി, വീഡിയോ ഒന്നും എടുക്കില്ലേ, എനിക്കുള്ള റോൾ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അമ്മയും ഇപ്പൊ രംഗത്ത് വരണമായിട്ട് നിൽക്കുന്നുണ്ട്,
6: കണ്ടന്റ് കാലത്ത് വന്നിട്ടുണ്ട്,
8: അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അവർക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എന്താണ് നമുക്ക് കണ്ടന്റ് കിട്ടുന്നത്, അതിനനുസരിച്ച്
6: കണ്ടന്റ് കിട്ടുന്നില്ല. എങ്ങനെയാണ് പുള്ളിക്കാരെ സ്ക്രിപ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്നൊക്കെ?
9: സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അപ്പൊ ഡയലോഗ് പറയും, കുറച്ച് പക്ഷെ സംസാരം കേട്ടതുകൊണ്ട് പറഞ്ഞ് സ്പോട്ടിൽ പിന്നെ
6: സെറ്റാവും. ഇപ്പൊ അഭിനയം പഠിച്ചു വളല്ലേ,
8: നന്നായി പഠിച്ചു. ഇപ്പൊ നമ്മളെ നമ്മളെന്തെങ്കിലും ടേക്ക് തെറ്റി ചെയ്യാൻ മുത്തശ്ശി നമ്മുടെ അടുത്ത് ചൂടാവണത്, ദേഷ്യപ്പെടും. അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മുത്തശ്ശി നമ്മളെ ഇൻസ്ട്രക്ഷൻ തരാൻ തുടങ്ങി.
6: ഷോ
8: എല്ലാത്തിനും മുത്തശ്ശി വളർന്നു. പിന്നെ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ വിളിക്കുമ്പോൾ മുത്തശ്ശി ചിലപ്പോ സമയമില്ലാത്തവരേക്ക് മുത്തശ്ശി ഇനി കാണിക്കണം അറിയില്ല, ഞാനിപ്പോ തിരക്കാണെന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി ഒഴിവാകുന്നുണ്ട്.
6: എനിക്കിപ്പോ സമയമില്ല, പിന്നെ
8: ഷൂട്ട് ചെയ്യുന്നൊക്കെ നമ്മള് പറയാൻ തുടങ്ങി.
6: ഓക്കെ, കാണിച്ചു കൊടുക്കാറുണ്ട് വീഡിയോ,
8: വീഡിയോസ് കാണിച്ചു കൊടുക്കാറുണ്ട്,
6: എന്തെങ്കിലും പറയാറുണ്ടോ?
8: ഓ മുത്തശ്ശി നാണം കൊണ്ട് ചിരിക്കും. പിന്നെ എന്താ ചോദിച്ചാൽ നമ്മളത് കമന്റ് ഒക്കെ ഞങ്ങൾ വായിച്ചു കൊടുക്കും, അതാണ് ഓരോ ആൾക്കാർ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഓരോ പരിപാടിക്ക് വിളിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ മുത്തശ്ശി ഞങ്ങളുടെ കൂടെ തന്നെ നടത്തും. അങ്ങനെ
6: ഓക്കെ. ഇനി നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ഇട്ടു, അധികം പ്രൊമോഷൻസ് ഒന്നും അങ്ങനെ നമുക്ക് കിട്ടിയില്ലല്ലോ, സാധാരണ ഒരു എന്റർടൈൻമെന്റ് ആ രീതിക്കാണല്ലോ. പ്രൊമോഷൻ ആദ്യമായിട്ട് വരുന്നത് എപ്പോഴായിരുന്നു?
7: അത് മറ്റേ കുണിശ്ശേരി കുമ്മട്ടി ആ ഒരു ടൈമില്, ആ ടൈമിൽ ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ വേണ്ടി വന്നു, അങ്ങനെ ഇതായി.
6: അങ്ങനെയാണ് കിട്ടിയത്?
7: അങ്ങനെ കിട്ടിയത്.
6: അത് ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ട്?
7: അത് ഏപ്രിലാണ്, ഏപ്രിലായിരുന്നു.
6: ഏപ്രിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ
7: അല്ലല്ല,
8: നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പ് തന്നെയായിരുന്നു. അവനിങ്ങനെ വീഡിയോ ചെയ്യണം, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മുടെ കട പബ്ലിസിറ്റി ആവണം എന്നിട്ട് അവനായിരുന്നു വന്നത് ആദ്യം. അപ്പൊ നമ്മൾ അങ്ങനെ പേയ്മെന്റ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല,
6: പിന്നെ ഫ്രീ പ്രൊമോഷൻ
8: അങ്ങനെ ചെയ്തു. പിന്നെ അതുവഴി ഓരോ പ്രൊമോഷൻസ് വന്നു.
6: ഇല്ല, ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പൈസ കയ്യിൽ കിട്ടുന്നത് എപ്പോഴായിരുന്നു?
8: പൈസ കയ്യിൽ കിട്ടുന്ന ആ ടൈമിൽ തന്നെയായിരുന്നു. നമ്മൾ പൈസ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവൻ പൈസ തന്നു. പക്ഷെ നമ്മളെന്തെങ്കിലും നമ്മൾക്ക് പൈസ കിട്ടി സന്തോഷത്തില് നമ്മളെ ഇവരല്ലാതെ നമ്മുടെ ടീം മൊത്തം എല്ലാ ടീമിലും വിളിച്ച് നമ്മൾ ഫുഡ് കഴിച്ച്
6: സെലിബ്രേറ്റ് ചെയ്ത് ആദ്യത്തെ പ്രൊമോഷന്റെ പൈസ അങ്ങനെ തീർത്ത്. പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ പ്രൊമോഷൻ ഇങ്ങനെ വരാറുണ്ടോ? എങ്ങനെയാണ്?
8: വരാറുണ്ട്. നമ്മള് പ്രൊമോഷൻ മാത്രം ചെയ്യില്ല, നമ്മള് വീക്ക്ലി ഒരെണ്ണം അല്ലെങ്കിൽ മാസത്തിൽ രണ്ടെണ്ണം നമ്മൾ ചെയ്യാറുള്ളൂ പ്രൊമോഷൻ മെയിനായിട്ട്. അതായത് നമ്മൾക്ക് നമ്മുടെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന നമ്മുടെ കണ്ടന്റുകളാണ്, നമ്മളെ പ്രൊമോഷൻസും കണ്ടന്റിലൂടെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ കണ്ടന്റാണ് അവർക്ക് ഇഷ്ടം. നമ്മള് പ്രൊമോഷൻ അങ്ങനെ എടുക്കാറില്ല, മാസത്തിൽ രണ്ടെണ്ണം അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ.
6: പക്ഷെ ഇപ്പോഴൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കോണ്ടന്റ് ആദ്യം കൊടുത്തതിന് ശേഷം, നല്ലൊരു കോണ്ടന്റ് കൊടുത്തതിന് ശേഷം അവസാനമൊക്കെ ആയിരിക്കും അവർ പ്രൊമോഷനിലേക്ക് എത്തുക. പണ്ടത്തെ പോലെ ചുമ്മാ നേരിട്ട് വന്നെങ്കിലും പ്രൊമോഷൻ ചെയ്യുന്നില്ല അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്.
5: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: നിന്നും
1: ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: പ്രതിഭകളുടെ അതിഥികളാകുന്നു.
3: അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. ഗസ്റ്റ് റൂം കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ടീം ഗ്രാമവാസീസ്.
4: അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്രാൻഡാ വന്ന് ഓർക്കുന്നുണ്ടോ?
5: ബ്രാൻഡ് വന്നിട്ടുണ്ട്, കുറെ ബ്രാൻഡ് വന്നിട്ടുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇല്ല, കുറെ ബ്രാൻഡ് വന്നിട്ടുണ്ട്. നമ്മളത് അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന കാരണം വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കത് ഓർമ്മയില്ല. ഇപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ നോക്കുള്ളൂ. അതേപോലെ നമ്മൾ വേറെ വർക്ക് ചെയ്തോണ്ടിരിക്കും. പുതിയ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്തോണ്ടിരിക്കും.
4: എങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോ ഓർമ്മ വരുമോ ഓരോ കോണ്ടന്റ് ഒക്കെ?
5: അങ്ങനെ ചെയ്യാം.
4: അങ്ങനെയാണ്,
5: രാത്രി ഇങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മെസ്സേജ് ചെയ്യും, അവിടെ നാളെ ഇത് ചെയ്യണം. അപ്പൊ ഇതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. എക്യുപ്മെന്റ്സ് പറയാൻ വലുതൊന്നും ഇല്ല, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധനമൊക്കെ തന്നെ എടുത്തിട്ട് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ കൊടുക്കുക.
4: ആരെങ്കിലും ഒക്കെ എതിർപ്പായിട്ട് വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ആണോടോ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലാങ് ഉപയോഗിക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന്
5: പറഞ്ഞിട്ടുണ്ടോ? ദേഷ്യം നമ്മുടെ നാട്ടിലുള്ളവരെന്നെ, നീ നമ്മുടെ നാട്ടിനെ ഒരു മോശമാക്കുന്ന രീതിയിലാണോ വീഡിയോ ചെയ്യണേ, അല്ലെങ്കിൽ ഭാഷ മാറ്റി പിടിക്കുക, ഇവര് മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വരികയാണ്. ദേഷ്യം നമ്മുടെ ഭാഷ നീ ഇങ്ങനെ പറഞ്ഞ് കൊളോ ആക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കുറെ പേര്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയല്ലേ, നമ്മൾ മാറ്റാൻ പറ്റില്ല, നമ്മൾ അഭിനയിക്കാൻ പറ്റില്ല ഒരിക്കലും. നമ്മൾ ജീവിക്കുക, ആൾക്കാർക്കിടയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം.
4: കോപ്പി ഒക്കെ അടിക്കാറുണ്ടോ വേറെ ഏതെങ്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെയോ? അടിക്കാറുണ്ടോ?
6: അടിച്ചിട്ടൊക്കെ ഉണ്ട്, അടിക്കാറൊന്നും കിട്ടില്ല, അടിച്ചിട്ടൊക്കെ ഉണ്ട്.
4: സ്റ്റാർട്ടിങ് ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ആവാറുണ്ടോ, ഈ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്യാം?
5: നമ്മളൊരു ടോപ്പ്, നമ്മള് വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേക്ക് നിറയെ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ഇടാറുണ്ട്. നമ്മളെ നീക്ഷം അതും ഡിഫറന്റ് ആയിട്ട്, അതൊരു തീമാണല്ലോ, നമ്മൾ ആ തീം തന്നെ വെച്ച് ചെയ്യണം എന്തായാലും. പക്ഷെ അവരൊന്നും നമ്മൾ വ്യത്യസ്തമായി ചെയ്യും, അങ്ങനെയാണ് അവർ ചെയ്യാറ്.
4: ഈ മറ്റുള്ളവരെ ട്രോളിക്കൊണ്ട് എപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്? ആദ്യം അതൊക്കെ നിങ്ങളുടെ കോണ്ടന്റ് ആയിരിക്കും, പിന്നെ പിന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു നറുക്കെടുപ്പ് എടുക്കുന്നതൊക്കെ ആയിരുന്നല്ലോ പ്രധാനമായിട്ട് ചെയ്തത്, അതൊക്കെ നല്ല രസമുള്ള വീഡിയോ ആയിരുന്നു. അപ്പൊ എപ്പോഴാണ് ഈ ട്രോളാൻ തുടങ്ങിയത് മറ്റുള്ളവരെ?
6: ട്രോളാൻ തുടങ്ങിയത് ഹേ പ്രഭു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ട്രോളാൻ തുടങ്ങി.
5: ട്രോളാ മെയിൻ ആയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാലക്കാടിന് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവർ നമ്മളെ പേരൊന്നും എടുത്ത് പറയില്ല. പക്ഷെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഓഡിയൻസിന്റെ അടിയിൽ തന്നെ ഒരു വെറുപ്പിക്കൽ എന്ന രീതിയിൽ വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അവരുടെ വീട്ടുകാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും ക്രിഞ്ച് പരിപാടിയൊക്കെ വീഡിയോ ആയിട്ട് എടുക്കുക, അത് എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ്
4: ചെയ്യാൻ പറ്റില്ല.
5: ഡേ മൈ ലൈഫ്, പിന്നെ കുറെ കപ്പിൾസ് ഒക്കെ ഉണ്ട്. കപ്പിൾസ് ഒക്കെ ഉണ്ട്. ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇപ്പൊ നടക്കണമെന്നില്ലെങ്കിൽ നമ്മൾ ഐസ് കഴിക്കാൻ പോണതും
4: മിഠായി
5: കഴിക്കുന്നതും
4: കഴിക്കുന്നു ഒക്കെ.
5: നമ്മൾക്ക് തന്നെ തോന്നി തുടങ്ങി ഇവരെന്താ ചെയ്യുന്നത്, ഇവരെപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യണം പറയുമ്പോ കുറച്ച് ഓഡിയൻസ് എന്ത് കഴിക്കും, നമുക്ക് വീഡിയോ അയക്കാൻ തുടങ്ങി. അപ്പൊ ഇവരെ നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇവര് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇറക്കാൻ പറ്റുമോ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തിനാണ് ഈ മറ്റേ സീര മുസ്ലിം ഹൈസ്റ്റേഷൻ വേണം പറഞ്ഞ പോലെ, എന്തിനാ അതുപോലെ വരണം, എന്തിനാ അതുപോലെ വരണം, നമ്മൾ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം കോസ്റ്റ്യൂമായിട്ട് ഇറങ്ങി.
4: കോസ്റ്റ്യൂമാണ് സൂപ്പർ.
5: ഇപ്പൊ പെൺപിള്ളേരാണെങ്കിൽ അതിനുശേഷം നമ്മൾ കോസ്റ്റ്യൂം വാങ്ങിക്കുകയാണ്, കസിൻസ് ഒക്കെ തരാറുണ്ട്. പിന്നെ നമ്മൾ മേടിക്കാറുണ്ട് പുറത്തുനിന്ന്, ഇപ്പൊ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാം നമ്മൾ പുറത്ത് മേടിക്കാറുണ്ട്. മേടിച്ച് നമ്മൾ അതുപോലെ തന്നെ വീഡിയോ വെക്കപ്പോ അത് അവർക്കൊരു 5 ലക്ഷം വ്യൂസ് ആണെങ്കിൽ നമുക്കൊരു 11 ലക്ഷം വ്യൂസ്, 12 ലക്ഷം വ്യൂസ് നമുക്ക് കിട്ടാറുണ്ട്
4: അവരുടെ ആ ഒരു ഇത്
5: വെച്ചിട്ട്. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ടായിരുന്ന തീരുമാനം. പിന്നെ ആൾക്കാർ റെക്കമെന്റ് ചെയ്ത് തുടങ്ങി,
4: അതാണ് വേണ്ടത്,
5: അതാണ് വേണ്ടതെന്ന് അവർ പറയുമ്പോ നമ്മള് ഓഡിയൻസിന്റെ നിർബന്ധം നമുക്ക് പറഞ്ഞു കൊടുത്തു.
4: അങ്ങനെ ട്രോളുമ്പോ ഉറപ്പായിട്ട് ഭീഷണികളൊക്കെ വരും, അങ്ങനെ എന്നെ വിറ്റ് ജീവിക്കരുത് എന്നൊക്കെ അവർ ചിലപ്പോ വന്ന് പറയാം അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
5: പിന്നെ അങ്ങനെ കുറെ കമന്റും പിന്നെ ഡയറക്റ്റ് ആയിട്ട് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഒരു ഫൺ മൊമെന്റ് എന്ന് പറയാൻ എന്താ സംഭവിച്ചാൽ, ഒരു ചെറിയ പയ്യാണ്, അപ്പൊ അവനെ നമ്മൾ ട്രോളാണെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവന്റെ വീഡിയോയും ഇതുപോലെ അങ്ങ് കുറച്ച് കുറച്ച് പോകാൻ തുടങ്ങിയപ്പോ എന്ത് ചോദിച്ചാൽ ആൾക്കാർക്ക് വെറുപ്പിക്കല് പരിപാടിയാണ്. അപ്പൊ ഇവനെ നമ്മൾ എടുത്തൊന്ന് ട്രോളി, അവന് ഏകദേശം ഒരു 29,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ.
4: ചെറിയ പയ്യൻ, ചെറിയ
5: കുട്ടിയല്ല, ഒരു 10 ലൊക്കെ പഠിക്കുന്ന പയ്യാണ്. നമ്മൾ ഈ ട്രോളി കഴിഞ്ഞ ശേഷം അവന് ഒരു 33,000 ഫോളോവേഴ്സ് ആയി.
4: ഫോളോവേഴ്സ് കൂടി.
5: അവൻ ഇങ്ങോട്ട് പേഴ്സണൽ മെസ്സേജ് ബ്രോ താങ്ക് യു എന്ന് പറഞ്ഞു മെസ്സേജ്. അപ്പൊ ഞങ്ങൾ എന്താടാ, ഞാൻ അങ്ങനെ മെസ്സേജ് ഇവിടെ സോറി ഞങ്ങൾ അറിയാണ്ട് വീഡിയോ ചെയ്താണ് ഫണ്ട് എന്ന രീതിയിൽ എടുക്കുന്നത് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇല്ല ബ്രോ എനിക്ക് ഫോളോവേഴ്സ് കൂടി നിങ്ങൾ ഇനി എന്നെ വീഡിയോ ചെയ്യണം.
4: എന്നെ ഫേമസ് ആക്കൂ, എന്നെ ഫേമസ് ആക്കൂ.
5: പിന്നെ ചേട്ടാ ഇത് നമുക്ക് പണിയായില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവൻ ട്രോളി ഇല്ല. കുറെ ഇതുപോലെ ഇത് കണ്ടിട്ട് ഫേമസ് ആകും എന്ന രീതിയിൽ കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. കുറെ പെമ്പിളാണ് മെസ്സേജ് ചെയ്ത് ബ്രോ ഞങ്ങളെ ട്രോളി മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ പരിപാടി ആവേശ അവസാനിപ്പിച്ചു. എന്നാലും നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ രീതിക്ക് എടുത്തിട്ട് ട്രോളുക.
4: ഓക്കെ, എന്തോ ഒരു കേസൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
5: അത് കേസ് എന്താ സംഭവം ചോദിച്ചാൽ അത് ഇവനായിരുന്നു പ്രശ്നം.
4: ഇവനായിരുന്നു പ്രശ്നം.
5: ഐഡിയ എന്റെ ആയിരുന്നു. അതിന് ഐഡിയ എന്റേതായി പോയി പറഞ്ഞാൽ അതിനെക്കൊണ്ട് നിർത്തിയതായിരുന്നു. എന്ന് ചോദിച്ചാൽ ഞങ്ങള് പ്രതീക്ഷയായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു 10 ടീമായിരുന്നു. അവർക്ക് ഇതുപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തു. അപ്പൊ ഇവര് ഒരു വാക്ക് പറഞ്ഞത് മാറിപ്പോയി. ഇപ്പോ എന്റെ ഈ ശതം ഞാൻ എന്തോ എടുത്ത് പറയണം. എന്ന് വെച്ചാൽ സൺഡേ എന്ന് പറയേണ്ടവരെ ഇവര് സുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. അത് നല്ല രീതിയിൽ ഫേമസ് ആയിരുന്നു. അപ്പൊ ഇവരൊരു അമ്പലം വിസിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു 3 മില്യൺ വ്യൂസ് ഉണ്ട് അവർക്ക്. നമ്മളെന്ത് ചെയ്യും, ശരി ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചത് ആ കമന്റ് ബോക്സിൽ ഒരു 100 മെൻഷൻസ് നമുക്ക് വന്നു. കാണും ഇത് കാണും മെൻഷൻ വന്നു. ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ഫുൾ കമന്റ് ഫണ്ണാണ്, കുറച്ച് നെഗറ്റീവ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ചെയ്യാന്നായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് ചെയ്തു. മുത്തശ്ശി ഉണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു. ഞങ്ങളൊരു നമ്മൾ ഞങ്ങൾ മതപരമായിട്ടോ അല്ലെങ്കിൽ ദൈവപരമായിട്ടോ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. ദൈവം എന്ന രീതിയിൽ നമ്മളൊരു ഫണ്ണായിട്ട് എടുത്തത് അത് മാറിപ്പോയി. അത് വൻ രീതി പ്രശ്നമായി. ശബരിമലയിലെ ആ ഒരു മേശാന്റെ ആ ടീം ഗ്രൂപ്പൊക്കെ ഉള്ള ആ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഒരു ചർച്ചാ വിഷയമായി. കേസ് കൊടുക്കേണ്ട ഒരു രീതി
4: സിറ്റുവേഷനിലെത്തി.
5: ഇവര് വിളിച്ചു രാത്രി തന്നെ. ഇവരെന്നെ ഒരു കൊല്ലങ്ങോട്ടിൽ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. ഇവർ ആ ഗ്രൂപ്പിലേക്ക് ഉണ്ട്. ആ ഒരു സ്വാമിയുടെ ആ ഒരു ശബരിമല വിഷയത്തിലെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആളെന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ട് നമ്പർ ഇടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നമ്പറൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ ഞാൻ എന്താ വിഷയം ചോദിച്ചപ്പോൾ ഇവർ സ്ക്രീൻഷോട്ട് അയച്ചു, 2 സ്ക്രീൻഷോട്ട്. അപ്പൊ എനിക്ക് മനസ്സിലെ പ്രശ്നം ഭയങ്കര രീതിയിൽ
4: രൂക്ഷമായി.
5: ഞാൻ നമ്പർ കൊടുത്ത് രാത്രി 11 പുള്ളിക്കാരൻ വിളിച്ചു. അവിടെ ഇങ്ങനെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിന്റെ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ കേസ് കൊടുക്കും എന്ന രീതിയിലാണ് അമ്പലം ദേവസ്വം കമ്മിറ്റിക്ക് അടയ്ക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രാത്രി 11. ഞാനാകെ ടെൻഷൻ ആയി. ലാസ്റ്റ് ഞാൻ പുള്ളിക്കാരൻ കണക്ക് ആൾ പറഞ്ഞു ഇതിന്റെ അഡ്മിൻ വന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം നല്ല നിലയിൽ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ആള് നീ വിളിക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കണ്ട, ചേട്ടൻ കണക്ട് ചെയ്ത് പറഞ്ഞു. ആള് കണക്ട് ചെയ്ത് തന്നു. അപ്പൊ പുള്ളിക്കാരനെ എടുത്ത വഴിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ചൂടായി. നീ ഇങ്ങനെ ചെയ്തത് മോശമല്ലേ, നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഞങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെയല്ല പറഞ്ഞു, ഇവനെ പറഞ്ഞു ആ വീഡിയോയിൽ ഇരിക്കണ പയ്യൻ വന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വേണ്ട, അതെന്റെ അനിയനാണ്, ഞങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ മാപ്പ് പറയാന്ന് വേണ്ടി പറഞ്ഞു. അപ്പൊ ആള് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നീ നാളെ മാപ്പ് പറഞ്ഞ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. പിന്നെ ആ കമന്റ് ബോക്സിൽ മെയിൻ ആയിട്ട് എന്ത്, ഇത് ഫേസ്ബുക്കിലായിരുന്നു റീച്ച് ആയത്. ഇൻസ്റ്റാഗ്രാമിൽ 3 മില്യൺ അടിച്ചു, ഫേസ്ബുക്കിൽ ഏകദേശം 3 മില്യൺ ആയി. പക്ഷെ ആ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ ചേച്ചിമാര് വന്നിട്ട് നീ അടുത്ത ആഴ്ച ആകുമ്പോൾ നീ മരിക്കും, നീ പാമ്പ് കുത്തി മരിക്കും, നീ ഈ ദൈവത്തെ ട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കമന്റ് പേഴ്സണൽ മെസ്സേജ് അയക്കും, നീ മരിക്കും, നീ എന്തായാലും മരിക്കുന്നു എന്നെ പറയാം, കമന്റ് ചെയ്യാണ് ഇതൊക്കെ പേഴ്സണൽ മെസ്സേജ് അയക്കാണ്. അത് കെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിന് വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ ഇല്ല, ഞങ്ങൾ കെയർ ചെയ്തില്ല. പക്ഷെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട വന്നു, മാപ്പ് പറയേണ്ട വന്നു,
4: മാപ്പ് പറയേണ്ട വന്നു.
5: അതോടുകൂടി പിന്നെ കുഴപ്പമില്ല, ആ സാർ കമ്പനിയെ ഇപ്പൊ പുള്ളിക്കാരെ മെസ്സേജ് അയക്കുന്നുണ്ട്.
4: വീഡിയോ അഭിപ്രായമൊക്കെ പറയാറുണ്ട്.
3: ഗസ്റ്റ് റൂമിൽ ഇനിയൊരു

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട്
5: 9188909075. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ടീം ഗ്രാമവാസീസ്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
6: ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോൾ, അതിപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആണെങ്കിലും നെഗറ്റീവ് കമന്റ്സ് വരും. നമ്മൾ വളരെ മോശമായിട്ട് ചിലപ്പോൾ നമ്മുടെ രൂപത്തെയും ഭാവത്തെയും ഭാഷയൊക്കെ മോശമാക്കി പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആദ്യം കമന്റ്സ് വരുമ്പോ എങ്ങനെയാ, വിഷമം ഉണ്ടായിരുന്നോ? കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നോ?
7: ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ നോക്കിട്ട്
6: എൻജോയ് ചെയ്യാറ്
7: എങ്ങനെയാണ്?
8: നെഗറ്റീവ് കമന്റ്സ് അധികം കണ്ടിട്ടില്ല.
6: കണ്ടിട്ടില്ല
8: ഈ ഇടയ്ക്കാണ് ഒന്നും കണ്ടത്.
9: അത് നമ്മളെ ട്രോളുന്ന ചിലരെ എന്തെങ്കിലും ക്ഷണിച്ചു. ഇപ്പൊ നമ്മളെ ട്രോളുന്ന എല്ലാവരും ആളെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ട്രോളുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവര് നമ്മളെ പേഴ്സണൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പറയാറുണ്ട്. അന്ന് ഇതുപോലെ ഒരാൾ ട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് നെഗറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞാൽ അങ്ങനെ തെറിയുന്നതായിരുന്നില്ല, ഒരു നെഗറ്റീവ് വേർഡ് പറഞ്ഞു. അപ്പൊ ഞാൻ ആ അത്രയും പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ മാത്രം നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ആ കമന്റ് പിഞ്ചി തെക്കും. പുള്ളിക്കാരൻ ദൂരെ പേഴ്സണൽ മെസ്സേജ്, ലാസ്റ്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ്, ബ്രോ അതായത് ഞാൻ പറഞ്ഞാണ് കമന്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആളെ മെസ്സേജ് അയച്ചു. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
6: ഓക്കെ, ഇപ്പൊ നാട്ടിൽ എങ്ങനെയാണ്, നിങ്ങളൊരു താരങ്ങളായി മാറിയിട്ടുണ്ടോ? കൊടുവായൂർ കാക്കയൂരാണ് വീടെന്ന് പറഞ്ഞ്, എങ്ങനെയാണ്? പണ്ട് നിങ്ങൾ ചിലപ്പോ ആരും അറിയില്ലായിരിക്കും, ഇപ്പൊ എങ്ങനെയാണ്? കാണുമ്പോ ഒരു ബഹുമാനമൊക്കെ ഉണ്ടോ?
7: ഓ, അതൊക്കെ ഉണ്ട്, എല്ലാവരും
9: ഭയങ്കര രീതിയിൽ ബഹുമാനം. പക്ഷേ നമ്മളൊരു സ്പെഷ്യൽ കെയർ ആണ് ആൾക്കാർക്ക്. ഇപ്പൊ അതൊക്കെ നമ്മളെ നാട്ടിലിറങ്ങിയ അറിയൊന്നുമില്ല, ജസ്റ്റ് പിള്ളേരെന്ന രീതിയിലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയി നമുക്കൊരു സ്പെഷ്യൽ കെയർ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു കഴിക്കാൻ പോയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഭയങ്കര രീതിയിൽ നമ്മൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് നമ്മൾ ആൾക്കാരെ നീ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവര് വീട് ചെയ്യുന്ന പിള്ളേരാണ്. പിന്നെ കുറെ നമ്മള് പണ്ട് കോളേജിൽ പഠിച്ച പിള്ളേരെന്ന് നമ്മൾ കമ്പനി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇപ്പൊ ഇവര് വിളിച്ചിട്ട് എടാ നിന്റെ ഫ്രണ്ടാണെന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല. വീഡിയോ കോൾ ചെയ്യാം സ്പോട്ടില്, വീഡിയോ കോൾ ഇല്ലെങ്കിൽ ഫ്രണ്ടാണെന്ന് പറയാൻ വിശ്വസിക്കുന്നില്ല, നീ എന്റെ കൂടെ ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് വരാറുണ്ട്. പണ്ട് നമ്മളെ ഒഴിവാക്കി അവരൊക്കെ ഇപ്പൊ വരാറുണ്ട്.
6: എല്ലാം കമ്പനിയായി,
9: കമ്പനിയായി.
6: ഓക്കെ ഓക്കെ, ഇപ്പോ ഈ ഒരു വരുമാനം എല്ലാം കിട്ടി തുടങ്ങിയോ? ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ, യൂട്യൂബിൽ നിന്നൊക്കെ?
9: യൂട്യൂബ് അത്ര ആക്റ്റീവ് ഇല്ല. നമ്മൾ യൂട്യൂബിലോട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്താൽ ചെയ്തു എന്നായിരുന്നു യൂട്യൂബില്, നമുക്ക് വേണേ ചെയ്താൽ മതി എന്നൊരു ഐഡിയ ആയിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഫേമസ് ആവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെയാണ് നമുക്ക് എന്താ നമുക്ക് ഇതുവഴി ഒന്നും അത്ര കിട്ടില്ല, നമുക്ക് പ്രൊമോഷൻ മാത്രമേ വരുമാനം ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ യൂട്യൂബ് തന്നെ വേണമെന്നാണ്ട് ഞങ്ങൾക്ക് യൂട്യൂബിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ബ്ലോഗിങ്
6: ഒക്കെ
9: കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകണം.
6: ഈ ഒരു വ്ളോഗിങ്ങിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ആക്ഷേപഹാസ്യമൊക്കെ ചെയ്യുമ്പോൾ പല വേഷങ്ങളും ധരിക്കേണ്ടി വരും, പല രീതിയിലായിരിക്കും. അങ്ങനെ അപ്പൊ ഈ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റണല്ലോ, തൊലിക്കെട്ടി ഭയങ്കരമായിട്ട് വേണം. എങ്ങനെയാണ്, എല്ലാവർക്കും അതുണ്ടോ?
7: ഇല്ല, ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ടേ ചെയ്യാറുള്ളത്. ഒരു വീട് ആണെങ്കിൽ വെച്ചാൽ അതിനനുസരിച്ച് മേക്കപ്പും കാര്യങ്ങളും ചെയ്യും. ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെ ഇല്ല, അപ്പൊ ആളുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ അത് ചെയ്തിട്ട് അവിടെ നിൽക്കും.
6: ഞാൻ നിൽക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നാട്ടിൻ പുറത്ത് അങ്ങനെയൊക്കെ ഒരു വേഷയിടുക, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോ കുറച്ച് ഒരു നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, നാണമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടോ?
9: ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പിന്നെ ഒരു പെൺകുട്ടിയുടെ വേഷം ധരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ടിലാണ് ഷൂട്ട് മൊത്തം,
6: റൂട്ടിലാണ്
9: ഷൂട്ട് മൊത്തം. അപ്പൊ എന്താ വെച്ചാൽ രാവിലെ കുറച്ച് പഠിക്കു പോകുന്ന ആൾക്കാരും നമ്മുടെ അതിൽ കൂടെ ജോഗിങ് നടക്കാനുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെ കാണുമ്പോ ഒരു നോക്കി ചിരിയും
6: എന്താ കാണിക്കുന്നെന്ന് പറയാനുള്ളത്,
9: ഇവന്മാര് കാണിക്കുന്നത്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവും നമ്മള് വീഡിയോ ചെയ്യാണ് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പിന്നീട് അവർ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മളെ ട്രോളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ വേഷം കെട്ടുകയാണെങ്കിലും അതാണെങ്കിലും പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞ കളിയാക്കാറുണ്ട്. വീട്ടിൽ ഭയങ്കര ഇത് കളിയാക്കും ഇതിനെ കുറിച്ചിട്ട്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് അമ്മയും കസിൻസൊക്കെ കൂടി കളിയാക്കാറുണ്ട്.
6: ഇപ്പൊ എങ്ങനെയാണ് അവരുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്?
9: വീട്ടുകാർക്ക് ഹാപ്പിയാണ്. അമ്മനെ വിളിക്കും നേരത്തെ, അതിനെ ഞാൻ പറഞ്ഞ നേരത്തെ വിളിക്കാത്ത ആൾക്കാർക്ക് വിളിച്ചിട്ട് ആ നിന്റെ മകനാണല്ലേ സൂപ്പറാണ് ഞങ്ങളുടെ. പിന്നെ ഇപ്പൊ നമ്മളെ കുറെ പരിപാടിക്ക് വിളിക്കാത്ത പരിപാടിക്കൊക്കെ ഇപ്പൊ നമ്മളെ നേരത്തെ വിളിക്കാത്ത ആൾക്കാർക്ക് ഇപ്പൊ പരിപാടിക്ക് വിളിക്കാൻ തുടങ്ങി. ആ ഇത് അവർ വരട്ടെ, ടീം വരട്ടെ, എന്നിട്ട് നമ്മളൊരു ഗസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഇല്ല, നമ്മളെ ദീക്ഷ ഈ ആൾക്കാർക്കിടയിൽ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഇടപഴകണം എന്നൊരു രീതിയിലാണ് നമ്മൾ നടക്കുന്നത്.
6: ഓക്കെ, അടിപൊളി. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയും നിറയെ കോണ്ടന്റ് ഒക്കെ വരട്ടെ. എന്തെങ്കിലും പുതിയ പ്ലാൻസ് വല്ലതും ഉണ്ടോ?
9: പുതിയ പ്ലാൻസ് നമ്മള് സർപ്രൈസ് ആണല്ലോ, ഇപ്പൊ കൊടുത്തുകഴിഞ്ഞാൽ കഴിയില്ലേ?
6: അല്ല, ഇനിയിപ്പോ ഏതെങ്കിലും കോണ്ടന്റ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടോ, ആരെങ്കിലും ഒക്കെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്?
7: അങ്ങനെയൊന്നുമില്ല.
9: പിന്നെ കുറെ നമ്മളെ ഈ ട്രോളി ആൾക്കാരിലെ കുറച്ച് അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മള് സെലിബ്രിറ്റീസിനെ കുറച്ച്
6: ട്രോളിയിട്ടുണ്ടായിരുന്നു.
9: അവരുടെ മാനേജർക്ക് ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. ഇപ്പൊ നമ്മളെ ഇനിയിപ്പോ അടിക്കാനൊന്നും അറിയില്ല, ഇങ്ങനെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പണ്ട്
6: വിളിച്ചിട്ടുണ്ടായിരുന്നു.
9: മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, മീറ്റ് ചെയ്യണം പറഞ്ഞു. അത് എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഡബ് സീന് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം ട്രോളി ഉണ്ടായിരുന്നു ഡബ് സീന്. അപ്പൊ ഞങ്ങൾ ആദ്യം ട്രോളി സമയത്ത് പിന്നെ ഈ ഉബൈദ് ഉണ്ടല്ലോ, ഉബൈദ് ട്രോളി ആ പുള്ളിക്കാർ ഇതുപോലെ നമ്മളെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മേടിച്ചിട്ട് മീറ്റ് ചെയ്യണം. പക്ഷേ ആള് കുഴപ്പമില്ല,
6: കാഷ്വലി
9: കാഷ്വലി മീറ്റ്. ടെക്സ്റ്റിയുടെ മാനേജർ വന്നിട്ട് നമ്മൾ കണക്ട് ആയി, പുള്ളിക്കാരും ഇവിടത്തെയാണ്, പെരുന്തൽമണ്ണെങ്കിലും ഇവിടെ പട്ടാമ്പിത്തിയാണ്. അപ്പൊ ഇതോടെ കണക്ട് ആയിട്ട് ബ്രോ ഒന്ന് വീഡിയോ നൈസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഡെക്സിനെ ട്രോളി തന്നെ ഞാൻ ചോദിച്ചു, ഇത് ഡെക്സി കണ്ടിരുന്നു ചോദിച്ചു, കണ്ടിരുന്നു ആള് കണ്ടിരുന്നു ആള് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനുശേഷം വിട്ടു ആ ഡബ്സിയുടെ കാര്യം വിട്ടു. പിന്നെ രണ്ടാമത്തെ തവണ ഡബ്സി ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പോ എല്ലാവരും കൂടി റെക്കമെന്റ് ചെയ്തു ഇത് ചെയ്യണം, നിങ്ങൾ ചെയ്താലേ ഓക്കെ ആവണം എന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടി ചെയ്തു. അത് നല്ല വ്യൂസ്, ഒരു 3 മില്യൺ വ്യൂസ് ഒക്കെ വന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ ദുബായിലാണ് ഡബ്സി, ഞാൻ അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അപ്പൊ അവൻ മെസ്സേജ് ഇതുപോലെ ബ്രോ ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ?
6: അടിക്കാൻ
9: വല്ലതാണോ ഞങ്ങൾ ചേച്ചി? അപ്പൊ ഇല്ല ബ്രോ അങ്ങനെ ഒന്നുമില്ല, ക്യാഷ് ആയിട്ട് പുള്ളിക്കാരൻ കാണണമെന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം ഉണ്ടാവും.
6: അങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടല്ലേ. വേറെ എന്തെങ്കിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹാപ്പി ഹാപ്പി ആവുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
9: കൊറേ ഫാമിലി സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളെ ദീക്ഷി അവർ മെയിൻ ആയിട്ട് പറയാറുണ്ട് എന്റെ മക്കളെ ഇല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ കഴിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കുറെ പേര് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് കാരണം കുറെ പേര് സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു 100 പേര് സന്തോഷിക്കുന്നുണ്ട്, 10 പേര് കുഴപ്പമില്ല, നമ്മളെ നെഗറ്റീവ് അടിച്ചാലും കുഴപ്പമില്ല, 100 പേരുടെ സന്തോഷം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോകുന്നത്.
6: നിങ്ങളെ കണ്ടുകൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ അത് ഇമിറ്റേറ്റ് ചെയ്ത് വരുന്നുണ്ടോ, അങ്ങനെ വല്ലതുണ്ടോ?
9: കുറെ പേര് പിന്നെ നമ്മുടെ ആക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫീമെയിൽ ക്യാരക്ടർ
6: ഇല്ല,
9: അത് നമ്മുടെ പ്ലസ് പോയിന്റ്, ഞങ്ങളത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കുറെ
6: ശരിക്കും നിങ്ങളത് മാറും തന്നെയാണ് ഇതല്ലേ നല്ലത് അല്ലേ?
9: അതെ അതെ അതെ,
6: നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്,
9: ഞങ്ങൾ ഇതിനെ ചെയ്യുന്ന നല്ലത്. നീഷി ഇപ്പൊ നമ്മൾ ഫീമെയിലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരൊരു ചെറിയ പ്രശ്നമാവുന്ന ഒരു ഇത്, നീഷി നമ്മൾ അവരെ നോക്കണം. ഇതാകുമ്പോ നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു ഇതാണ്. കുറെ ഫീമെയിൽ ഇതുവരെ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മെസ്സേജ് അയക്കുന്നു, നമ്മളെ കൂടി ഉൾപ്പെടുത്തുവോ വീഡിയോയിലൊന്നായിട്ട് ഉൾപ്പെടുക ചോദിക്കുന്നുണ്ട്. നമ്മളത് പ്ലാൻ ഇല്ല അതിക്കാലം.
6: നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ?
9: നമ്മൾ ടേക്ക് എടുക്കാൻ തന്നെ കുറെ ബുദ്ധിമുട്ടും ഈ പിള്ളേരെ കൊണ്ട്. അപ്പൊ നമ്മളെ പരസ്പരം നമ്മളെ എട്ടനായിരുമാരാണ്, പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ ഈ അങ്ങോട്ട് കൂടി ദേഷ്യപ്പെടുമ്പോ ഇവര് ചിലപ്പോൾ മിണ്ടാതിരിക്കും. കുറെ സമയത്ത് എനിക്ക് സമയം പോവാറുണ്ട്.
6: കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും എല്ലാ ദിവസവും?
9: എല്ലാ ദിവസവും വീക്കിലി ഒരു 5 എണ്ണം മാക്സിമം ഇടും.
6: മാക്സിമം ഇടും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും വീഡിയോകൾ വരട്ടെ, പുതിയ പുതിയ ക്രിയേറ്റീവ്സ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.
9: താങ്ക്
6: യു. ഗസ്റ്റ്റൂം ഇവിടെ പൂർണ്ണമാവുകയാണ്. കില്ലാടി ഗ്രാമവാസിയാണ്, ഗ്രാമവാസി ടീമാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത്. അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം മറ്റൊരു അതിഥിയുമായി ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
7: മൈജിയോടം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
9: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
2: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എൻ ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
5: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെ എന്റെ സ്വീകാർഷി ആയില്ല. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു നിയമവും നിയമവശവും എന്തിനെ കുറിച്ചാണ് നോക്കുകയാണെങ്കിൽ, നമ്മൾ സമാധാനത്തോടെ സ്വന്തം വീട്ടിൽ ജീവിക്കുന്ന സമയത്തെ അയൽപ്പക്കത്ത് നിന്നുണ്ടാകുന്ന ചില അനാവശ്യ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ശല്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തി കളയാറുണ്ട്. നിയമത്തിൽ ഇതിനെന്താ പറയാറ്? ന്യൂസെൻസ് എന്നാണ് പറയാറ്. അതായത് ഈ ന്യൂസെൻസ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. പ്രൈവറ്റ് ന്യൂസെൻസും, അതായത് ഇപ്പം എങ്ങനെയാ ഈ പ്രൈവറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായ വസ്തുവകകൾ അനുഭവിക്കുന്നതിനോ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിനോ അയൽവാസി ഉണ്ടാക്കുന്ന തടസ്സം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പറമ്പിലേക്ക് ഈ വെളിച്ചമോ കാറ്റോ വരാത്ത രീതിയിൽ അയൽക്കാർ നിയമവിരുദ്ധമായിട്ട് മതിൽ കെട്ടിയടച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ടു, ഇത്തരം കാര്യങ്ങൾ. ഇതിനെയാണ് ടോട്ട് നിയമപ്രകാരം, ലോ ഓഫ് ടോട്ട്സ് പ്രകാരം സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് സ്റ്റേ ഉത്തരവോ, അതായത് ഇഞ്ചക്ഷൻ ആ രീതിയിലോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഇനി 2 കാറ്റഗറി, അതായത് പബ്ലിക് നൂയിസൻസ്. പൊതുജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തടസ്സങ്ങളെയാണ് പറയുന്നത്. അതായത് ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം, BNS 2023 പ്രകാരം പൊതുജനങ്ങൾക്ക് അപകടമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുറ്റകരമാണിത്. BNSലെ പൊതുശല്യത്തിനെതിരെയുള്ള വകുപ്പുകൾ പ്രകാരം പോലീസിൽ പരാതി നൽകാനും നിയമ നടപടി സ്വീകരിക്കാനും സാധിക്കും.

0: your rights.
1: Yes, ലോ പോയിന്റ് തുടരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ലോ പോയിന്റ് ആണ് കൂടേണ്ടിറ്റ്സ് വി ആർ ജി ആയില്യ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്ത്? അയൽ വീട്ടിലെ മരങ്ങൾ, അയൽക്കാരന്റെ വീട്ടിലെ തെങ്ങോ മരമോ നിങ്ങളുടെ വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ മരച്ചില്ലകളും ചവറുകളും നിങ്ങളുടെ കൂരയ്ക്ക് മുകളിലേക്ക് വീഴുകയോ ചെയ്താൽ, അത്തരം കാര്യം ചെയ്താൽ എന്ത് ചെയ്യണം? ഇപ്പോൾ നിയമപരമായ ഒരു വ്യക്തിക്ക് തന്റെ പറമ്പിന്റെ അതിർത്തിക്ക് മുകളിലേക്കും താഴേക്കുമുള്ള സ്ഥലത്തിന്മേൽ അവകാശമുണ്ട് ഇല്ലേ? എയർ സ്പേസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്പേസ്, ആ രണ്ട് സ്ഥലത്തിലേക്കുമുള്ള പൂർണ്ണ അവകാശമുണ്ട്. അപ്പോൾ സ്വയം വെട്ടിമാറ്റാനുള്ള ഒരു അവകാശം ഈ ഒരു കാര്യത്തിലുണ്ട്. അതായത് നിങ്ങളുടെ പറമ്പിലേക്ക് അതിരുകടന്ന് നിൽക്കുന്ന അയൽക്കാരന്റെ മരച്ചില്ലകളോ അല്ലെങ്കിൽ താഴെ കൂടി ഇറങ്ങി നിൽക്കുന്ന വേരുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നിൽക്കുന്ന ഭാഗം മാത്രം വെട്ടിമാറ്റാനായിട്ടുള്ള അവകാശമാണ് നിങ്ങൾക്ക് നിയമപരമായിട്ട് അനുവദിക്കുന്നത്. എന്നാൽ ഇതിനായി അയൽക്കാരന് മുൻകൂട്ടി നോട്ടീസ് നൽകുന്നതും നല്ലതാണ് കേട്ടോ. ആ കാര്യം കൂടി ചെയ്യാനായിട്ട് നോക്കണം. ഇനി അയൽക്കാർ സഹകരിച്ചില്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സഹകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ജീവന ഭീഷണിയുണ്ടെന്നോ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് അവർക്കൊക്കെ എന്ത് ചെയ്യാം? പരാതി നൽകാൻ സാധിക്കും. അതുപോലെ കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉടമസ്ഥന് നോട്ടീസ് നൽകാനും, അവർ ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് മുറിച്ചു മാറ്റാനും അതിനുള്ള ചിലവ് ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കാനും സെക്രട്ടറിക്ക് അധികാരമുണ്ട്. ഈ ഒരു കാര്യമാണ് നിയമം അനുശാസിക്കുന്നത്.

0: all your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. Law Point തുടരുന്നു, കൂടെ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് രാത്രികാലങ്ങളിലെ ശബ്ദ മലിനീകരണത്തെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ അയൽപ്പക്കത്തെ ഉച്ചഭാഷണികൾ, പാട്ടുകൾ, തൊഴിൽശാലകളിൽ നിന്നുള്ള അമിത ശബ്ദം എന്നിവ സമാധാനപരമായ ഉറക്കത്തെ ബാധിച്ചാൽ നിയമം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കും. ആ ഒരു കാര്യം നിങ്ങൾക്കറിയാം. അതായത് ചില ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങളുണ്ട്, നോയ്സ് പൊല്യൂഷൻ റൂൾസ്. അതിലൊന്നാമത്തെ കാര്യം എന്താ പറയുന്നറിയോ, രാത്രികാല നിരോധനം. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകളോ അമിത ശബ്ദമുണ്ടാക്കുന്ന സംവിധാനങ്ങളോ ഉപയോഗിക്കാനായിട്ട് നിയമപരമായിട്ട് അനുവാദമില്ല. പ്രത്യേക സർക്കാർ അനുമതിയുള്ള സന്ദർഭങ്ങളിൽ ഒഴികെ, കേട്ടോ. ആ ഒരു കാര്യം കൂടി പോയിന്റാണ്, നോട്ട് ചെയ്യണം. ഓക്കെ, ഈ രണ്ടാമതായി പറയുന്ന ഒരു കാര്യം എന്താ, റെസിഡൻഷ്യൽ ഏരിയകളിൽ പകൽ സമയത്ത് 55 dB രാത്രി സമയത്ത് 45 dB മാത്രമാണ് അനുവദീയമായ ശബ്ദപരിധി. ഇനി പരാതി നൽകേണ്ട വിധം എങ്ങനെയായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ? അതായത് രാത്രി സമയത്ത് അമിത ശബ്ദം അനുഭവപ്പെട്ടാൽ അടിയന്തിരമായിട്ട് 112 എന്ന പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പോലീസ് സ്ഥലത്തെത്തി ശബ്ദ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാനും പിഴ ചുമത്താനും ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. കൂടാതെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നമുക്ക് പരാതി നൽകാനും സാധിക്കും.

യെസ് ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. അങ്ങനെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്തെ ഈ അയൽക്കാരന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി പരിഹരിക്കേണ്ട വലിയൊരു പബ്ലിക് നോയിസൻസ് ഉണ്ടായാൽ നീണ്ട സിവിൽ കേസിന് പോകാതെ വളരെ വേഗത്തിൽ ഉത്തരവ് സമ്പാദിക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS വകുപ്പ് 152, അതായത് പഴയ CRPC സെക്ഷൻ നോക്കുകയാണെങ്കിൽ 133. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ് SDM അല്ലെങ്കിൽ RDO ഈ ഒരു അധികാരം നൽകിയിട്ടുണ്ട്. അവർക്കാണ് ഈ ഒരു അധികാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും? അതായത് വഴി തടസ്സപ്പെടുത്തൽ, പൊതുവഴിയിലെ തടസ്സങ്ങൾ, അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ, മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടൽ, വിഷവാതകമോ ദുർഗന്ധമോ വമിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ RDOക്ക് നമുക്ക് നേരിട്ട് പരാതി നൽകാം. ഇനി പരാതി ലഭിച്ചാൽ RDO അടിയന്തരമായിട്ട് എതിർകക്ഷിക്ക് നിർദ്ദേശം നൽകുകയും നിശ്ചിത ദിവസത്തിനകം തടസ്സം നീക്കിയില്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് തടസ്സം നീക്കം ചെയ്യുകയും ചെയ്യും. ഈ ഉത്തരവ് ലംഘിക്കുന്നത് എന്തായിരിക്കും? ക്രിമിനൽ കുറ്റമായിരിക്കും. അപ്പോ എന്താ മനസ്സിലാക്കേണ്ടേ? സ്വന്തം അവകാശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതാണ് കേട്ടോ. അയൽക്കാരുമായി കഴിയുന്നത്ര സൗഹൃദപരമായിട്ട് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ടും ശ്രമിക്കുക. അതിന് സാധിക്കാത്ത പക്ഷം നിയമത്തിന്റെ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു ഞാൻ അയലിയാണ് കേട്ടുകൊണ്ടിരുന്നത്. ലോ പോയിന്റ് ആണ്. അങ്ങനെ ലോ പോയിന്റിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും ലോ പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അയലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

0: ഷൺമുഖം.
1: കൂട് വിട്ട് കൂട് മാറി നാട് വിട്ട് പോകാം, നാട് വിട്ട് നാട് മാറി കൂട് തേടി പോകാം. നല്ലവർക്ക് സ്വന്തമായി.

ടയ ഇന്ന് മലയ നാളെ കൊലമ്പ് കോലാലമ്പ് നോട്ടിക്കറ്റുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ നാടിനെ തിരിച്ച് ചീറിപ്പായണം.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
2: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
2: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പകലും രാത്രിയും ഓഫറുകൾ മാത്രം, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്ക് ലഭിച്ചത്. അതിലെ രാരി രാരീരം രാരോ എന്ന ഒരൊറ്റ ഗാനം മതി മലയാളിക്ക് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുത്താൻ. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, നമ്മൾ, സ്വപ്നക്കൂട്, കാഴ്ച, രാപ്പകൽ, തന്മാത്ര, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചു. അദ്ദേഹത്തിന് സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ സംഗീതത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മോഹൻ സിത്താരയുടെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയാലും അദ്ദേഹത്തിന്റെ ഈ ഈണങ്ങൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ എന്നും പുതുമയോടെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം സംഗീത ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ, സംഗീതത്തിന്റെ ഭംഗിയും പുതുമയും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ ഈണങ്ങൾ നമുക്കേറെ പ്രിയപ്പെട്ടവയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഗാനം സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് വരികളെഴുതി കെ എസ് ചിത്രയും സുനിലും ചേർന്ന് പാടിയ പാട്ട്. മോഹൻ സിത്താര ഈണം നൽകിയ ഈ മനോഹരമായ ഗാനമാണ് ആദ്യമായ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ആദ്യത്തെ ഗാനം സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകനായിരുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തിന് ഒരു താരാട്ടുപാട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ട്യൂൺ ചെയ്യുന്നു. പക്ഷേ ആ ട്യൂൺ നല്ലതാണെന്ന് മനസ്സിലായെങ്കിലും കുറച്ചും കൂടെ നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ രണ്ടാമതൊരു ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമതിട്ടൊരു ട്യൂണാണ് രാരി രാരി രം രാരു. തന്നെ ഒരു സംഗീത സംവിധായകനാക്കിയ പാട്ട് ഇത് തന്നെയാണ്. മലയാള സിനിമയിൽ ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമ കൂടിയായ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ മനോഹരമായ ഈ ഗാനം പിറവിയെടുത്തു. ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ മാറ്റിവെക്കാനാകാത്ത ഒരു സംഗീതാനുഭവം നൽകിയ പാട്ട്. KS ചിത്രപാടി, ONV കുറിപ്പ് വരികൾ എഴുതി. 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സെത്താര കമ്പോസ് ചെയ്ത ഈ മനോഹരമായ ഗാനം, ഈ മനോഹരമായ താരാട്ട് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം ONV കുറുപ്പിനെ പോലെയുള്ള മഹാനായ എഴുത്തുകാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം പകരുമ്പോൾ ഒരനിയനെ പോലെ അദ്ദേഹത്തിനെ നോക്കിക്കണ്ടിരുന്ന ONV സാറിനോട് ഇന്നും ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അതിൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീർമീഴിപ്പീലിയിൽ എന്ന ഗാനം. വചനം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പക്ഷേ നീർമിഴി എന്നാണ് നമ്മൾ പാട്ടിൽ കേൾക്കുന്നതെങ്കിലും നീൽമിഴി എന്നാണ് ONV കുറിപ്പ് എഴുതിയിരുന്നത്. നീളമുള്ള മിഴി, നീൽമിഴി എന്നായിരുന്നു. പക്ഷെ പാടി വന്നപ്പോൾ നീർമിഴി എന്നാണ് യേശുദാസ് പാടിയത്. അപ്പൊ അന്ന് മോഹൻ സിത്താര ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിറിക്സ് ഉണ്ടായിരുന്നില്ല. ദാസേട്ടൻ അത് പാടിക്കഴിഞ്ഞു. പാടിക്കഴിഞ്ഞ് ആ പാട്ട് രണ്ടാമത് കേൾക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ പാട്ട് അതിമനോഹരമായി യേശുദാസ് പാടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അതിലൊരു കറക്ഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും നീൽമിഴി നീർമിഴി ആയി തന്നെ കിടന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു. ONV കുറുപ്പിന്റെ അതിമനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. മോഹൻ സിത്താര എന്ന തുല്യ സംഗീതജ്ഞന്റെ ഈണം കൂടിയായപ്പോൾ ഈ പാട്ട് കൂടുതൽ മധുരമുള്ളതാകുന്നു. വചനം എന്ന സിനിമയിൽ ONV കുറിപ്പ് വരികൾ എഴുതി KJ യേശുദാസ് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. മോഹൻ സിത്താര എന്ന അതുല്യ സംഗീതജ്ഞനെ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചെയ്ത പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. മോഹൻ സിത്താരയുടെ കരിയറിൽ തന്നെ ഒരുപാട് പാട്ടുകളും ഒരുപാട് സിനിമകളും അദ്ദേഹത്തിന് തേടിയെത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പാട്ടിന്റെ വരികൾ എഴുതുന്നു, ഒരു സ്ഥലത്ത് കമ്പോസിംഗ് നടക്കുന്നു, അങ്ങനെ ഓടി നടന്നിരുന്ന ഒരു കാലം. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹത്തിന്റെ സംഗീതം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് 48 മണിക്കൂർ ഉറങ്ങാതെ പല സിനിമകൾക്കും വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഈ കൂട്ടത്തിൽ കയറി വരുന്നത്. അങ്ങനെ വളരെ മനോഹരമായി, വളരെ ആത്മാർത്ഥമായി തന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ സാധിക്കുമോ അത് ഏറ്റവും മനോഹരമായി കൊടുക്കാൻ തന്നെയാണ് മോഹൻ സിത്താര ഉറക്കമില്ലാതെ ഓരോ പാട്ടുകളും കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാസേട്ടൻ ഈ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിൽ എത്തുന്നത്. പക്ഷേ പാട്ട് പാടുന്നതിനിടയിൽ പെട്ടെന്ന് ദാസേട്ടൻ ഹെഡ്ഫോൺസ് എല്ലാം ഊരി വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കാരണം മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ ആ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ നാക്കിടറുകയും കുഴഞ്ഞു വീഴുകയും ഒക്കെ പെട്ടെന്ന് ബോധം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവുകയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും ഇത്രയും സമയം ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നൊക്കെ പറയുകയുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്ന പാട്ട് എന്ന് പറയുന്നതാണ് ആലിലക്കണ്ണ എന്ന ഈ മനോഹരമായ ഗാനം. അപ്പോ ഇങ്ങനെ ഒരു കഥ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് അടുത്തതായി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ മനോഹര ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം ഗാനങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കൈതപ്രം മോഹൻ സിത്താര. ഏറ്റവും അധികം ഹിറ്റുകൾ മോഹൻ സിത്താരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ്. തരംഗിണിയിൽ മോഹൻ സിത്താര പഠിക്കുന്ന സമയത്ത് കൈതപ്രം അപ്പുറത്തെ തിരുമേനിയാണ്. അപ്പൊ തിരുമേനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കൈതപ്രം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുടുംബപുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം ചെല്ലുന്നത്. അപ്പൊ ആ സിനിമയിലുള്ളവരാണ് പറയുന്നത് കൈതപ്രമാണ് വരികൾ എഴുതാൻ വേണ്ടി വരുന്നതെന്ന്. ആ കൈതപ്രം ഈ തിരുമേനിയും ഒരേ ആളാണെന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു ബാഗൊക്കെ തൂക്കി ഒരാളുടെ നടന്നു വരുന്നു. നോക്കിയപ്പോ ആരാ, നമ്മുടെ തിരുമേനി, കൈതപ്രം തിരുമേനി. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ സൗഹൃദം ഒരുപാട് നല്ല ഓർമ്മകൾക്കും നല്ല പാട്ടുകൾക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന വിശ്വാസത്തിൽ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ കൂട്ടുകെട്ടും ഒരു പുതിയ സംഗീതാനുഭവവും പിറവിയെടുക്കുകയാണ്. അങ്ങനെ മനോഹരമായ ഒരുപാട് പാട്ടുകൾ അവർ ചെയ്തു. കൈതപ്രം വരികൾ എഴുതി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് കെ എസ് ചിത്രപാടിയ കുടുംബപുരാണം എന്ന സിനിമയിലെ താലോലം താനേ താരാട്ടും എന്ന മനോഹരമായ താരാട്ട് പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. ഒരു ഭക്തിയിൽ അലിഞ്ഞു ചേരുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡാൻസ് നമ്പർ, ഒരു ക്ലാസിക്കൽ ഡാൻസിനു വേണ്ടി, വിനീതിനു വേണ്ടി, മഴവില്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പാട്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ദിനേശ് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ട്യൂൺ വേണമെന്നും അങ്ങനെ പല പല ട്യൂണുകൾ മോഹൻ സിത്താര എന്ന അതുല്യ സംഗീത സംവിധായകൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്യൂൺ കേട്ടപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വരി ഉണ്ടാകുന്നത്, ഈ ട്യൂൺ ഉണ്ടാകുന്നത്. അങ്ങനെ കൈതപ്പുറം പല വരികളും ട്രൈ ചെയ്യുന്നു. അപ്പൊ മോഹൻ സിത്താരയാണ് പറയുന്നത്, നമുക്ക് യൂഷ്വൽ മലയാളം ഉപയോഗിക്കേണ്ട, ഒരു സംസ്കൃതം കലർന്ന അല്ലെങ്കിൽ ഒരു ഭക്തി കലർന്ന കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാട്ടിന്റെ ഒരു ഒരു ഒരു എടുപ്പ് തന്നെ മാറും എന്ന് മോഹൻ സിത്താര പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശിവദം ശിവനാമം എന്ന വാക്കുണ്ടാകുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഈ കൂട്ടുകെട്ടിൽ പിറന്നു. കൈതപ്പുറം മോഹൻ സിത്താര എന്ന ഈ കൂട്ടുകെട്ടിൽ ഈ ഗാനം പിറന്നു. പക്ഷെ ആദ്യം ഈ പാട്ട് പാടിയത് എം ജി ശ്രീകുമാർ ആയിരുന്നു. അന്ന് യേശുദാസിന് പല തിരക്കുകൾ ഉള്ളതുകൊണ്ട് എം ജി ആണ് ഈ പാട്ട് പാടിയത്, എം ജി ശ്രീകുമാർ. പക്ഷെ പിന്നീട് യേശുദാസ് അവൈലബിൾ ആണ് എന്ന് വിളിച്ചു പറയുകയും ഈ പാട്ട് പിന്നീട് യേശുദാസ് പാടുകയും ആ വേർഷനാണ് നമ്മൾ സിനിമയിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയും ഈ പാട്ടിന്റെ പുറകെയുണ്ട്. മഴവില്ല് എന്ന സിനിമയിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടി കൈതപ്പുറം വരികളെഴുതി മോഹൻ സിത്താര ഈണം ചെയ്ത ഈ മനോഹരമ ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ

തൃശ്ശൂര് ചൈതന്യയിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് സിനിമയുടെ ഡയറക്ടർ സിബി മലയിൽ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് വേണം, കാക്കേ കാക്കേ കൂടെ വിടെ എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും പാടാൻ പറ്റുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പാടാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഗാനം, ഒരു കുട്ടിത്തമുള്ളൊരു ഗാനം. അങ്ങനെയാണ് കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഈ ഗാനം ഉണ്ടാവുന്നത്. ഈ സിനിമയിലെ കാണുമ്പോൾ പറയാമോ, ഈ ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും പാടാൻ എളുപ്പമുള്ള ഈ പാട്ട് തന്നെയാണ്, കണ്ടു കണ്ടു കണ്ടില്ല. യേശുദാസ് പാടി, കൈതപ്പുറം വരികൾ എഴുതി, ഇഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാട്ട് കേട്ടിരുന്നു. നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളിലൂടെ മാത്രമല്ല മികച്ച പശ്ചാത്തല സംഗീതത്തിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിന്റെ മികച്ച ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പലർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ട്യൂണാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള പല സീനുകളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അമ്മ മകൻ ബന്ധത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു പെയിനും ആ ഒരു വിഷാദവും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ട്യൂൺ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ട്യൂണിനോട് വല്ലാത്തൊരു ഇഷ്ടം, അല്ലെങ്കിൽ പലരും അത് ഓർത്തു വെച്ചിരുന്നു. എന്നാൽ പിന്നീട് സാന്ത്വനം എന്ന സിനിമ വന്നപ്പോൾ ഇതുപോലൊരു ട്യൂണിലേക്ക് നമുക്ക് പിടിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ഉപയോഗിച്ച ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നീട് പാട്ടായി മാറിയത്. അതിമനോഹരമായി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനമായി അത് മാറി. കൈതപ്പുറം തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സാന്ത്വനം എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ട്യൂണിട്ട് നമ്മളെ മോഹിപ്പിച്ച ആ ഗാനം പിന്നീട് ഒരു മുഴുവൻ പാട്ടായി നമ്മൾക്ക് ലഭിച്ചു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

ദീപസ്തംഭ മഹാശ്ചര്യം എന്ന സിനിമ ചെയ്തിട്ടുള്ളത് മോഹൻ സിത്താർ എന്ന സംഗീത സംവിധായകന്റെ ഗുരുവിന്റെ മകനായിട്ടുള്ള സലീം സത്താറാണ്. അന്ന് അവരെല്ലാവരും കൂടി ബോംബെ രവി എന്ന സംഗീത സംവിധായകനാണ് ഈ സിനിമയുടെ പാട്ട് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തതും ഫിക്സ് ചെയ്തതും എല്ലാം. പക്ഷേ മോഹൻ സിത്താരയുടെ ഗുരു വഴക്കുണ്ടാക്കി. മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു സംഗീത സംവിധായകൻ ഉള്ളപ്പോ എന്തിനു മറ്റൊരാൾക്കത് കൊടുക്കണം എന്ന് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ബോംബെ രവിയിൽ നിന്ന് ആ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള അവസരം മോഹൻ സിത്താരയിലേക്ക് എത്തുകയായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വെറൈറ്റി താളമുള്ള പാട്ടുകളാണ് ഇതിലെല്ലാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാട്ടുകളുടെയും ലിറിക്സ് ഓൾറെഡി യൂസഫ് അലി കേച്ചേരി എഴുതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എഴുതിയ വരികൾക്കാണ് ട്യൂൺ ചെയ്തത്. പക്ഷെ അതിലെ ഒരു പാട്ട് മാത്രം ട്യൂൺ ചെയ്തതിന് ശേഷമാണ് വരികൾ എഴുതിയത്. ആൻഡ് അത് യൂസഫ് അലി കേച്ചേരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയും ആദ്യം മോഹൻ സിത്താര ട്യൂൺ കമ്പോസ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ ട്യൂൺ കേട്ടപ്പോൾ തന്നെ യൂസഫ് അലി കേച്ചേരിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ആൻഡ് അങ്ങനെയാണ് എൻ്റെ ഉള്ളുടുക്കും കൊട്ടി എന്ന വരികൾ പിറവിയെടുത്തത്. ആൻഡ് പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ രോമാഞ്ചം വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവില്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു ലിറിസിസ്റ്റും കമ്പോസറും ഏറ്റവും മനോഹരമായ ഒരു ബന്ധം നിലനിർത്തുമ്പോൾ മാത്രമാണ് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ കെ ജെ യേശുദാസും രാധിക തിലകും ചേർന്ന് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജോക്കർ. ആൻഡ് അതിലെ ഓരോ പാട്ടുകളും ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിന്റെ ഒറ്റ കാരണം അതിന്റെ പുറകിൽ മോഹൻ സിതാര എന്ന തുല്യ സംഗീതജ്ഞനാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒപ്പം യൂസഫ് അലി കേച്ചേരി എന്ന എഴുത്തുകാരന്റെ വരികൾ കൂടിയായപ്പോൾ ഈ പാട്ട് മലയാളികളുടെ മറക്കാനാവാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഇടം നേടി. അന്ന് കുന്നംകുളത്ത് സർക്കസ് ഒക്കെ നടക്കുന്ന സമയത്ത് ജോക്കർ എന്ന സിനിമയ്ക്ക് ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ ജോക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻ സിതാര ആദ്യം ചെയ്തത് കുന്നംകുളത്ത് അന്ന് സർക്കസ് നടക്കുന്ന കാലമാണ്. അവിടെ പോയി ഒരു സർക്കസ് കാണുകയും അവരെന്തൊക്കെ ട്യൂണുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ താളങ്ങളാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്റെ പാട്ടുകളിൽ അത്തരത്തിലൊരു സ്റ്റൈൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല ഇൻസ്ട്രുമെന്റുകളും ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പാട്ടുകൾക്കും അദ്ദേഹത്തിന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഉറപ്പുവരുത്തിയിരുന്ന ഒരു മഹത്തായ കലാകാരൻ. അദ്ദേഹത്തിന്റെ ഇനിയും മനോഹരമായ സൃഷ്ടികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പാട്ടുകൾക്ക് അതിരുകളില്ല, ഇനിയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. തൽക്കാലത്തേക്ക് മാത്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജോക്കർ എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി വരികളെഴുതി യേശുദാസ് പാടിയ കണ്ണീർ മഴയത്ത് എന്ന മനോഹര ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: തരികിടത്തക്കിമൃതകും തരികിടത്തക്കിമൃതകും തായും തക്കിട യണുതകീം തകീം തരികിടത്തക്കിമൃതകും തായ

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം
1: നേടൂ. സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
3: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
2: വെറും 45 കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോ ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: കുരിശല്ലേ കുരിശല്ലേ.
1: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

It's rhythm of Palakkad. കാതലിൽ കാതലിൽ കാതലിൽ നിറമുണ്ട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
5: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത്. വിത്ത് മീ ആർജി ആയില്ല. അങ്ങനെ ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 7 വരെയുള്ള ആ ഒരു പുതിയ വാരത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണല്ലേ. തിരുവോണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബറിന്റെ തുടക്കത്തിലേക്ക് കടക്കുന്ന സമയത്ത് കേരളത്തിന് മറ്റൊരു ആഘോഷമുണ്ട്. കേരളത്തിന്റെ സ്വന്തം വള്ളംകളി. അതെ, കേരളത്തിന്റെ വള്ളംകളി ആവേശത്തിന് നെറുകയിൽ നിൽക്കുന്ന സമയമാണിത്. ഇന്ന് അതായത് ഓഗസ്റ്റ് 30 ലോക പ്രശസ്തമായിട്ടുള്ള ഉത്രട്ടാതി വള്ളംകളി പമ്പാ നദിയിൽ അരങ്ങേറാൻ പോകുന്നത്. വഞ്ചിപ്പാട്ടിന്റെ ഈരടിയും അതുപോലെ തന്നെ തൊഴിച്ചിലുകാരുടെ ആവേശവും ആ ഒരു ഒത്തുപിടിക്കലും ഒക്കെ ആയിട്ട് പമ്പയുടെ തീരം അക്ഷരാർത്ഥത്തിൽ ഒരു കായിക മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദിവസമാണ്. മത്സരം എന്നതിലുപരിയായിട്ട് ശരിക്കും പാരമ്പര്യം, ഭക്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു സംസ്കാരം, അതെല്ലാം സംഗമിക്കുന്ന അപൂർവ കാഴ്ച തന്നെയാണല്ലേ. ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഓഗസ്റ്റ് 30 മറ്റൊരു കൊച്ചു ഓർമ്മയാണ് എന്ത്? സ്മോൾ ബിസിനസ് ഡേ. അതായത് ആഘോഷക്കാലത്ത് നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെയും തിരുവോര വ്യാപാരികളെയും പിന്തുണയ്ക്കാൻ വേണ്ടി നമ്മൾ മനസ്സ് കാണിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ ഓഗസ്റ്റ് 30 സ്മോൾ ബിസിനസ് ഡേ. കേട്ടുകൊണ്ടിരിക്കുന്നത് വീക്കെൻഡ് ഡയറിയാണ്. വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മടി വലിയ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടിക്കൂടാം.

വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. ഗുഡ് ആൻഡ് ഇറ്റ്സ് മീ ആർജി ആയില്യ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ആരോഗ്യകരമായ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ. ഈ സെപ്റ്റംബർ 1 മുതൽ 7 വരെ നമ്മൾ ദേശീയ പോഷകാഹാര വാരമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്, നാഷണൽ ന്യൂട്രീഷൻ വീക്ക്. ഒപ്പം സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമാണ്, വേൾഡ് കോക്കനട്ട് ഡേ. നിങ്ങൾ പൊതുവേ തേങ്ങ എന്നല്ല പറയാറ്, പക്ഷെ ഞങ്ങൾ തൃശ്ശൂരുകാർ എന്താ പറയാന്നറിയാം, നാളികേരം നാളികേരം പോലും അറിയാറില്ല, നാളികേരന്നേ. ബാക്കി എല്ലാ കാര്യത്തിനും ഞങ്ങൾ തേങ്ങ തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് തേങ്ങയെ ഞങ്ങൾ നാളികേരം എന്നാണ് പറയാറ്. പക്ഷേ ഈ വരുന്ന സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമാണ്, വേൾഡ് കോക്കനട്ട് ഡേ ആണ്. മലയാളികൾക്ക് നാളികേരം ഇല്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. കാച്ചിയ വെളിച്ചെണ്ണ, തേങ്ങ ചെറുകിയ തോരൻ, അല്ലെങ്കിൽ എന്താ പറയുക, കരിക്കില വെള്ളം, അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ കൽപ്പവൃക്ഷം എന്ന് നമ്മൾ വിളിക്കുന്ന തെങ്ങ് നമുക്ക് നൽകുന്ന ആരോഗ്യ ഗുണങ്ങളൊന്നും ചെറുതല്ല. ഓണസദ്യയെ കഴിഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുന്ന ഈ സമയത്തെ നല്ല ആരോഗ്യകരമായ ഭക്ഷണ രീതികളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം, പോഷകാഹാര വാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ കാര്യം കൂടി നമ്മളൊന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണവും നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാക്കണം. ചിക്ക ചിക്ക ചിക്ക ചിക്ക ചിക്ക ചിക്ക

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങളാണ് വീക്കെൻഡ് ഡയറിയിലൂടെ കേൾക്കുന്നത്. ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ അക്ഷരങ്ങളും നല്ല മൂല്യങ്ങളും പഠിപ്പിച്ച പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ കുറിച്ചാണ്. അതെ, സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം, നാഷണൽ ടീച്ചേഴ്സ് ഡേ. ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിയും മഹാപണ്ഡിതനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അക്ഷര വെളിച്ചം തന്ന് നമ്മളെ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയവരാണ് ഈ അധ്യാപകർ, അല്ലെ? ഇനി ഒപ്പം തന്നെ സെപ്റ്റംബർ 5 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? അന്താരാഷ്ട്ര ചാരിറ്റി ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി കൂടിയാണ്. വിശക്കുന്നവന് ആഹാരവും വിഷമിക്കുന്നവന് ഒരു താങ്ങും നൽകുക എന്ന മദർ തെരേസയുടെ ഓർമ്മ ദിനമാണ് ചാരിറ്റി ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ ഈ ടീച്ചേഴ്സ് ഡേയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനെയോ അധ്യാപികയോ ഒക്കെ ഒന്ന് ഫോം വിളിക്കുക, അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക, ഓർമ്മയുണ്ടോ എന്നൊന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യവും എന്തായാലും നിങ്ങൾ ചെയ്യണം, മറന്നു പോകരുത്.

ആൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. Yes, dear listeners, once again, welcome back to Weekend Diary. Weekend Diary ലൂടെ ഈ ഒരാഴ്ചയിൽ ഇമ്മിണി വലിയ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പതിയ ക്ലൈമാക്സിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. അതെ, വീക്കെൻഡ് ഡയറിയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സെപ്റ്റംബറിന്റെ ആദ്യ വാരം അവസാനിക്കുമ്പോൾ പാരിസ്ഥിതിക ബോധവൽക്കരണത്തിന് വലിയൊരു ദിവസമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സെപ്റ്റംബർ 7 ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ്. നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം അത്യാവശ്യമാണെന്നതാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും മരങ്ങൾ നട്ടുവളർത്താനുമുള്ള ബോധവൽക്കരണമാണ് ഇതിലൂടെ നൽകുന്നൊരു കാര്യം. അങ്ങനെ ഈ ആഴ്ച നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? വള്ളംകളിയുടെ ആവേശം, ഗുരുക്കന്മാർക്കുള്ള പ്രണാമം, നാളികേരത്തിന്റെ ദിനം, അതെ നാളികേര ദിനം, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓണാഘോഷങ്ങളുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും പഴയ ജോലി തിരക്കുകളിലേക്കും പഠനത്തിന്റെ തിരക്കിലേക്കും ഒക്കെ മടങ്ങാൻ പോവാണ്. അപ്പോൾ നല്ലൊരു പുതിയ തുടക്കം കൂടി ആവട്ടെ എന്ന് വിഷയം ഇതുകൊണ്ട് ഇന്നത്തെ വീക്കെൻഡ് ഡയറി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും വീക്കെൻഡ് ഡയറിയുമായി അടുത്ത ആഴ്ചയിൽ ഞാൻ വരാം. അടുത്ത ആഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായി. അതുവരേക്കും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട്.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
3: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
2: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
3: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു,
3: പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
2: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
3: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്ക് ലഭിച്ചത്. അതിലെ രാരി രാരീരം രാരോ എന്ന ഒരൊറ്റ ഗാനം മതി മലയാളിക്ക് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുത്താൻ. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, നമ്മൾ, സ്വപ്നക്കൂട്, കാഴ്ച, രാപ്പകൽ, തന്മാത്ര, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചു. അദ്ദേഹത്തിന് സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ സംഗീതത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മോഹൻ സിത്താരയുടെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയാലും അദ്ദേഹത്തിന്റെ ഈ ഈണങ്ങൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ എന്നും പുതുമയോടെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം സംഗീത ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ, സംഗീതത്തിന്റെ ഭംഗിയും പുതുമയും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ ഈണങ്ങൾ നമുക്കേറെ പ്രിയപ്പെട്ടവയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഗാനം സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് വരികളെഴുതി KS ചിത്രയും സുനിലും ചേർന്ന് പാടിയ പാട്ട്. മോഹൻ സിത്താര ഈണം നൽകിയ ഈ മനോഹരമായ ഗാനമാണ് ആദ്യമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ആദ്യത്തെ ഗാനം സ്റ്റേ ട്യൂൺഡ്.

വളരെ യാദൃശ്ചികമായി സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സംഗീത സംവിധായകൻ, മോഹൻ സിത്താര എന്ന അതുല്യ കലാകാരൻ. ഒരു അസിസ്റ്റന്റായിട്ടൊക്കെയും സംഗീത മേഖലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സംഗീത സംവിധായകനാകണം എന്നൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അതിന് സീരിയസ് ആയി എടുത്തിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തിന് ഒരു താരാട്ടുപാട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ട്യൂൺ ചെയ്യുന്നു. പക്ഷേ ആ ട്യൂൺ നല്ലതാണെന്ന് മനസ്സിലായെങ്കിലും കുറച്ചും കൂടെ നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ രണ്ടാമതൊരു ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമതിട്ടൊരു ട്യൂണാണ് രാരി രാരി രം രാരു. തന്നെ ഒരു സംഗീത സംവിധായകനാക്കിയ പാട്ട് ഇത് തന്നെയാണ്. മലയാള സിനിമയിൽ ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമ കൂടിയായ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ മനോഹരമായ ഈ ഗാനം പിറവിയെടുത്തു. ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ മാറ്റിവെക്കാനാകാത്ത ഒരു സംഗീതാനുഭവം നൽകിയ പാട്ട്. KS ചിത്രപാടി, ONV കുറിപ്പ് വരികൾ എഴുതി. 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹരമായ ഗാനം, ഈ മനോഹരമായ താരാട്ട് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര.

മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം ഒ എൻ വി കുറുപ്പിനെ പോലെയുള്ള മഹാനായ എഴുത്തുകാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം പകരുമ്പോൾ ഒരനിയനെ പോലെ അദ്ദേഹത്തിനെ നോക്കിക്കണ്ടിരുന്ന ഒ എൻ വി സാറിനോട് ഇന്നും ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അതിൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീർമീഴിപ്പീലിയിൽ എന്ന ഗാനം. വചനം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പക്ഷേ നീർമിഴി എന്നാണ് നമ്മൾ പാട്ടിൽ കേൾക്കുന്നതെങ്കിലും നീൽമിഴി എന്നാണ് ഒ എൻ വി കുറിപ്പ് എഴുതിയിരുന്നത്. നീളമുള്ള മിഴി, നീൽമിഴി എന്നായിരുന്നു. പക്ഷെ പാടി വന്നപ്പോൾ നീർമിഴി എന്നാണ് യേശുദാസ് പാടിയത്. അപ്പൊ അന്ന് മോഹൻ സിത്താര ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിറിക്സ് ഉണ്ടായിരുന്നില്ല. ദാസേട്ടൻ അത് പാടിക്കഴിഞ്ഞു. പാടിക്കഴിഞ്ഞ് ആ പാട്ട് രണ്ടാമത് കേൾക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ പാട്ട് അതിമനോഹരമായി യേശുദാസ് പാടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അതിലൊരു കറക്ഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും നീൽമിഴി നീർമിഴിയായി തന്നെ കിടന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു. ഒ എൻ വി കുറുപ്പിന്റെ അതിമനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. മോഹൻ സിത്താര എന്ന തുല്യ സംഗീതജ്ഞന്റെ ഈണം കൂടിയായപ്പോൾ ഈ പാട്ട് കൂടുതൽ മധുരമുള്ളതാകുന്നു. വചനം എന്ന സിനിമയിൽ ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതിയ കെ ജെ യേശുദാസ് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം എൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. മോഹൻ സിത്താര എന്ന അതുല്യ സംഗീതജ്ഞനെ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചെയ്ത പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. മോഹൻ സിത്താരയുടെ കരിയറിൽ തന്നെ ഒരുപാട് പാട്ടുകളും ഒരുപാട് സിനിമകളും അദ്ദേഹത്തിന് തേടിയെത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പാട്ടിന്റെ വരികൾ എഴുതുന്നു, ഒരു സ്ഥലത്ത് കമ്പോസിംഗ് നടക്കുന്നു, അങ്ങനെ ഓടി നടന്നിരുന്ന ഒരു കാലം. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹത്തിന്റെ സംഗീതം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് 48 മണിക്കൂർ ഉറങ്ങാതെ പല സിനിമകൾക്കും വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഈ കൂട്ടത്തിൽ കയറി വരുന്നത്. അങ്ങനെ വളരെ മനോഹരമായി, വളരെ ആത്മാർത്ഥമായി തന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ സാധിക്കുമോ അത് ഏറ്റവും മനോഹരമായി കൊടുക്കാൻ തന്നെയാണ് മോഹൻ സിത്താര ഉറക്കമില്ലാതെ ഓരോ പാട്ടുകളും കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാസേട്ടൻ ഈ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിൽ എത്തുന്നത്. പക്ഷേ പാട്ട് പാടുന്നതിനിടയിൽ പെട്ടെന്ന് ദാസേട്ടൻ ഹെഡ്ഫോൺസ് എല്ലാം ഊരി വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കാരണം മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ ആ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ നാക്കിടറുകയും കുഴഞ്ഞു വീഴുകയും ഒക്കെ പെട്ടെന്ന് ബോധം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവുകയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോക്ടർ വിളിക്കുകയും ഇത്രയും സമയം ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നൊക്കെ പറയുകയുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്ന പാട്ട് എന്ന് പറയുന്നതാണ് ആലിലക്കണ്ണ എന്ന ഈ മനോഹരമായ ഗാനം. അപ്പോ ഇങ്ങനെ ഒരു കഥ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് അടുത്തതായി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ മനോഹര ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം ഗാനങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കൈതപ്രം മോഹൻ സിത്താര. ഏറ്റവും അധികം ഹിറ്റുകൾ മോഹൻ സിത്താരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ്. തരംഗിണിയിൽ മോഹൻ സിത്താര പഠിക്കുന്ന സമയത്ത് കൈതപ്രം അപ്പുറത്തെ തിരുമേനിയാണ്. അപ്പൊ തിരുമേനി തിരുമേനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കൈതപ്രം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുടുംബ പുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം ചെല്ലുന്നത്. അപ്പൊ ആ സിനിമയിലുള്ളവരാണ് പറയുന്നത് കൈതപ്രമാണ് വരികൾ എഴുതാൻ വേണ്ടി വരുന്നതെന്ന്. ആ കൈതപ്രം ഈ തിരുമേനിയും ഒരേ ആളാണെന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു ബാഗൊക്കെ തൂക്കി ഒരാളുടെ നടന്നു വരുന്നു. നോക്കിയപ്പോ ആരാ, നമ്മുടെ തിരുമേനി, കൈതപ്രം തിരുമേനി. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ സൗഹൃദം ഒരുപാട് നല്ല ഓർമ്മകൾക്കും നല്ല പാട്ടുകൾക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന വിശ്വാസത്തിൽ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ കൂട്ടുകെട്ടും ഒരു പുതിയ സംഗീതാനുഭവവും പിറവിയെടുക്കുകയാണ്. അങ്ങനെ മനോഹരമായി ഒരുപാട് പാട്ടുകൾ അവർ ചെയ്തു. കൈതപ്രം വരികൾ എഴുതി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് കെ എസ് ചിത്രപാടിയ കുടുംബ പുരാണം എന്ന സിനിമയിലെ താലോലം താനേ താരാട്ടും എന്ന മനോഹരമായ താരാട്ട് പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജ്

ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. ഒരു ഭക്തിയിൽ അലിഞ്ഞു ചേരുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡാൻസ് നമ്പർ, ഒരു ക്ലാസിക്കൽ ഡാൻസിനു വേണ്ടി, വിനീതിനു വേണ്ടി, മഴവില് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പാട്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ദിനേശ് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ട്യൂൺ വേണമെന്നും അങ്ങനെ പല പല ട്യൂണുകൾ മോഹൻ സിത്താര എന്ന അതുല്യ സംഗീത സംവിധായകൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്യൂൺ കേട്ടപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വരി ഉണ്ടാകുന്നത്, ഈ ട്യൂൺ ഉണ്ടാകുന്നത്. അങ്ങനെ കൈതപ്പുറം പല വരികളും ട്രൈ ചെയ്യുന്നു. അപ്പോൾ മോഹൻ സിത്താരയാണ് പറയുന്നത്, നമുക്ക് യൂഷ്വൽ മലയാളം ഉപയോഗിക്കേണ്ട, ഒരു സംസ്കൃതം കലർന്ന അല്ലെങ്കിൽ ഒരു ഭക്തി കലർന്ന കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു ഒരു ഒരു എടുപ്പ് തന്നെ മാറും എന്ന് മോഹൻ സിത്താര പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശിവദം ശിവനാമം എന്ന വാക്കുണ്ടാകുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഈ കൂട്ടുകെട്ടിൽ പിറന്നു. കൈതപ്പുറം മോഹൻ സിത്താര എന്ന ഈ കൂട്ടുകെട്ടിൽ ഈ ഗാനം പിറന്നു. പക്ഷെ ആദ്യം ഈ പാട്ട് പാടിയത് എം ജി ശ്രീകുമാർ ആയിരുന്നു. അന്ന് യേശുദാസിന് പല തിരക്കുകളുള്ളതുകൊണ്ട് എം ജി ആണ് ഈ പാട്ട് പാടിയത്, എം ജി ശ്രീകുമാർ. പക്ഷെ പിന്നീട് യേശുദാസ് അവൈലബിൾ ആണ് എന്ന് വിളിച്ചു പറയുകയും ഈ പാട്ട് പിന്നീട് യേശുദാസ് പാടുകയും ആ വേർഷനാണ് നമ്മൾ സിനിമയിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയും ഈ പാട്ടിന്റെ പുറകെയുണ്ട്. മഴവില് എന്ന സിനിമയിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടി, കൈതപ്പുറം വരികളെഴുതി മോഹൻ സിത്താര ഈണം ചെയ്ത ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ

തൃശ്ശൂര് ചേതനയിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് സിനിമയുടെ ഡയറക്ടർ സിബി മലയിൽ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് വേണം, കാക്കേ കാക്കേ കൂടെ വിടെ എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും പാടാൻ പറ്റുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പാടാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഗാനം, ഒരു കുട്ടിത്തമുള്ളൊരു ഗാനം. അങ്ങനെയാണ് കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഈ ഗാനം ഉണ്ടാവുന്നത്. ഈ സിനിമയിലെ കാണുമ്പോൾ പറയാമോ, ഈ ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും പാടാൻ എളുപ്പമുള്ള ഈ പാട്ട് തന്നെയാണ്, കണ്ടു കണ്ടു കണ്ടില്ല. യേശുദാസ് പാടി, കൈതപ്പുറം വരികളെഴുതി, ഇഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാട്ട് കേട്ടിരുന്നു. നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളിലൂടെ മാത്രമല്ല മികച്ച പശ്ചാത്തല സംഗീതത്തിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിന്റെ മികച്ച ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പലർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ട്യൂണാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള പല സീനുകളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അമ്മ മകൻ ബന്ധത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു പെയിനും ആ ഒരു വിഷാദവും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ട്യൂൺ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ട്യൂണിനോട് വല്ലാത്തൊരു ഇഷ്ടം, അല്ലെങ്കിൽ പലരും അത് ഓർത്തു വെച്ചിരുന്നു. എന്നാൽ പിന്നീട് സാന്ത്വനം എന്ന സിനിമ വന്നപ്പോൾ ഇതുപോലൊരു ട്യൂണിലേക്ക് നമുക്ക് പിടിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ഉപയോഗിച്ച ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നീട് പാട്ടായി മാറിയത്. അതിമനോഹരമായി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനമായി അത് മാറി. കൈതപ്പുറം തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സാന്ത്വനം എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ട്യൂണിട്ട് നമ്മളെ മോഹിപ്പിച്ച ആ ഗാനം പിന്നീട് ഒരു മുഴുവൻ പാട്ടായി നമ്മൾക്ക് ലഭിച്ചു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

ദീപസ്തംഭ മഹാശ്ചര്യം എന്ന സിനിമ ചെയ്തിട്ടുള്ളത് മോഹൻ സിത്താർ എന്ന സംഗീത സംവിധായകന്റെ ഗുരുവിന്റെ മകനായിട്ടുള്ള സലീം സത്താറാണ്. അന്ന് അവരെല്ലാവരും കൂടി ബോംബെ രവി എന്ന സംഗീത സംവിധായകനാണ് ഈ സിനിമയുടെ പാട്ട് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തതും ഫിക്സ് ചെയ്തതുമെല്ലാം. പക്ഷേ മോഹൻ സിത്താരയുടെ ഗുരു വഴക്കുണ്ടാക്കി. മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു സംഗീത സംവിധായകൻ ഉള്ളപ്പോ എന്തിനു മറ്റൊരാൾക്കത് കൊടുക്കണം എന്ന് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ബോംബെ രവിയിൽ നിന്ന് ആ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള അവസരം മോഹൻ സിത്താരയിലേക്ക് എത്തുകയായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വെറൈറ്റി താളമുള്ള പാട്ടുകളാണ് ഇതിലെല്ലാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാട്ടുകളുടെയും ലിറിക്സ് ഓൾറെഡി യൂസഫ് അലി കേച്ചേരി എഴുതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എഴുതിയ വരികൾക്കാണ് ട്യൂൺ ചെയ്തത്. പക്ഷെ അതിലെ ഒരു പാട്ട് മാത്രം ട്യൂൺ ചെയ്തതിന് ശേഷമാണ് വരികൾ എഴുതിയത്. ആൻഡ് അത് യൂസഫ് അലി കേച്ചേരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയും ആദ്യം മോഹൻ സിത്താര ട്യൂൺ കമ്പോസ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ ട്യൂൺ കേട്ടപ്പോൾ തന്നെ യൂസഫ് അലി കേച്ചേരിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ആൻഡ് അങ്ങനെയാണ് എൻ്റെ ഉള്ളുടുക്കും കൊട്ടി എന്ന വരികൾ പിറവിയെടുത്തത്. ആൻഡ് പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ രോമാഞ്ചം വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു ലിറിസിസ്റ്റും കമ്പോസറും ഏറ്റവും മനോഹരമായ ഒരു ബന്ധം നിലനിർത്തുമ്പോൾ മാത്രമാണ് മനോഹരമായ ഗാനങ്ങൾ നമുക്കുണ്ടാകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ കെ ജെ യേശുദാസും രാധിക തിലകും ചേർന്ന് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജോക്കർ. ആൻഡ് അതിലെ ഓരോ പാട്ടുകളും ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിന്റെ ഒറ്റ കാരണം അതിന്റെ പുറകിൽ മോഹൻ സിതാര എന്ന തുല്യ സംഗീതജ്ഞനാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒപ്പം യൂസഫ് അലി കേച്ചേരി എന്ന എഴുത്തുകാരന്റെ വരികൾ കൂടിയായപ്പോൾ ഈ പാട്ട് മലയാളികളുടെ മറക്കാനാവാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഇടം നേടി. അന്ന് കുന്നംകുളത്ത് സർക്കസ് ഒക്കെ നടക്കുന്ന സമയത്ത് ജോക്കർ എന്ന സിനിമയ്ക്ക് ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ ജോക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻ സിതാര ആദ്യം ചെയ്തത് കുന്നംകുളത്ത് അന്ന് സർക്കസ് നടക്കുന്ന കാലമാണ്. അവിടെ പോയി ഒരു സർക്കസ് കാണുകയും അവരെന്തൊക്കെ ട്യൂണുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ താളങ്ങളാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്റെ പാട്ടുകളിൽ അത്തരത്തിലൊരു സ്റ്റൈല് കൊണ്ടുവരാനും അത്തരത്തിലുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പല ഇൻസ്ട്രുമെന്റുകളും ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പാട്ടുകൾക്കും അദ്ദേഹത്തിന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഉറപ്പുവരുത്തിയിരുന്ന ഒരു മഹത്തായ കലാകാരൻ അദ്ദേഹത്തിന്റെ ഇനിയും മനോഹരമായ സൃഷ്ടികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പാട്ടുകൾക്ക് അതിരുകളില്ല, ഇനിയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. തൽക്കാലത്തേക്ക് മാത്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജോക്കർ എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി വരികളെഴുതി യേശുദാസ് പാടിയ കണ്ണീർ മഴയത്ത് എന്ന മനോഹര ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് RG ഹീര. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
9: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അഹല്യ FM ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.